0: ഒരു വളരെ ഭക്തനായ മനുഷ്യൻ, ദൈവത്തിനോട് വല്ലാതെ പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന മനുഷ്യൻ, നാം സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അമ്പലവാസിയായ ആൾ എന്ന് വേണമെങ്കിൽ പറയാം. അയാൾ ദൈവത്തിനോട് എപ്പോഴും ദൈവപ്രീതിക്കായി പ്രാർത്ഥനകളും ഉപാസനകളും ചെയ്യുന്ന ആളാണ്. ഒരിക്കൽ ദൈവം അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചത്രേ, എന്താണ് നിനക്ക് ആവശ്യം? അദ്ദേഹം തിരിച്ചാവശ്യപ്പെട്ടത് മറ്റൊന്നുമായിരുന്നില്ല, അങ്ങയോട് അപ്രീതി തോന്നുന്ന ഒന്നും ചെയ്യാനിടയാക്കരുത്, അങ്ങയുടെ പൊരുത്തം അല്ലെങ്കിൽ മാപ്പ് ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന തെറ്റുകളൊന്നും ചെയ്യാനിടയാക്കരുത്, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഇത് കേട്ട ദൈവം പറഞ്ഞത്രേ, സാധ്യമല്ല. അതുമാത്രം സാധ്യമല്ല, എന്തേ? ദൈവത്തിന്റെ മറുപടി വ്യക്തമായിരുന്നു. നീ ജീവിക്കുന്ന ജീവിതത്തിൽ ചില ചില തെറ്റുകൾ നിനക്ക് സംഭവിക്കുമ്പോഴാണ് നീ എന്നോട് മാപ്പപേക്ഷിക്കുന്നത്. ആ അപേക്ഷിക്കലിലൂടെ നിന്നിലെ വിനയവും എളിമയും വർദ്ധിക്കുകയാണ്. എന്നു മാത്രവുമല്ല, ഞാൻ നിനക്ക് മാപ്പ് നൽകുന്നതോടെ മാപ്പ് എന്ന് പറയുന്ന ഒരു വലിയ പ്രകൃതിയുടെ പാഠം, ദൈവികമായ പാഠം നീ പഠിക്കുകയാണ്. ഞാൻ പുറത്തു തരുന്ന അതേ വികാരം നീ നിന്റെ സഹജീവികളോടും പ്രകടിപ്പിക്കുന്നത് എൻ്റെ ഈ പ്രവൃത്തിയിലൂടെ പഠിക്കുന്നതിലൂടെ ആവണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് നിന്റെ ആ ആവശ്യം തരാനാകില്ല എന്ന് ദൈവം തീർത്തു പറഞ്ഞത്രേ. അവിടെ ഒരു വലിയ ഗുണപാഠമുണ്ട്. നാം എപ്പോഴും പറയാറുള്ളതാണ്, ആരുടെയും സഹായം സ്വീകരിക്കേണ്ടി വരരുതേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ജീവിതത്തിൽ പലരുടെയും സഹായങ്ങളും പിന്തുണയും സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ആവശ്യമാണെന്നും നമ്മുടെ പിന്തുണ മറ്റു പലർക്കും അനിവാര്യമാണെന്നും ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് മനുഷ്യനായി ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുക, മറ്റ് സഹജീവികൾക്ക് മാപ്പ് കൊടുക്കുക, അതിൽ നന്മയുണ്ട്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: IAS ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണി. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് വനിതാ ഹോക്കി ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയുമായി മത്സരിക്കും. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയുടെ പ്രമേയം പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്നതാണ്. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദൽ ഫത്താഹ് എസിസി, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയാദ് അൽ നഹ്യാൻ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ബ്രസീലിനെ പ്രതിനിധീകരിക്കുന്നത് വിദേശകാര്യമന്ത്രി മൌറോ വിയേരയാണ്. സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദും ഉച്ചകോടിയിൽ പങ്കെടുക്കും. സമ്പൂർണ്ണ ആഗോള ഭരണവും ബഹുമുഖത്വവും ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ അംഗരാജ്യങ്ങളുടെ സെഷനോടെയാണ് രണ്ട് ദിവസത്തെ ഉച്ചകോടി ആരംഭിക്കുന്നത്. അംഗരാജ്യങ്ങളുടെ നേതാക്കൾ ഭാരത് മണ്ഡപത്തിൽ ഇന്നവേറ്റ്സ് എക്സിബിഷനും സാക്ഷ്യം വഹിക്കും. നേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്താഴവിരുന്നൊരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ലോക നേതാക്കൾ വൃക്ഷത്തൈ നടും. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തും.
0: ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് നിരവധി വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിൽ എത്തി. ഇന്നലെ ഇന്തോനേഷ്യ, ആഫ്രിക്ക, അബുദാബി, മലേഷ്യ, ഈജിപ്ത്, എത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ഉന്നത നേതാക്കളെ കേന്ദ്രമന്ത്രിമാരും സഹമന്ത്രിമാരും ചേർന്ന് സ്വീകരിച്ചു. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭാ സംഘടനാ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസുമായി കൂടിക്കാഴ്ച നടത്തി. ബഹുദ്രുവ ലോകത്തിന്റെ പ്രാധാന്യവും സമകാലിക യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിനും യുഎൻ രക്ഷാസമിതി ഉൾപ്പെടെ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ പരിഷ്കരണം വരുത്തേണ്ടതിന്റെ ആവശ്യകത ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി. എല്ലാ പ്രശ്നങ്ങളും ചർച്ചകളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ ഉറച്ച നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവവികാസങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനും കപ്പൽ ഗതാഗത വാണിജ്യ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും നാവികരുടെ സുരക്ഷാക്ഷേമം എന്നിവ ഉറപ്പാക്കാനും തുടർച്ചയായ ശ്രമങ്ങൾ ആവശ്യമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ രാവിലെ 9:30 മുതൽ രാത്രി 9:00 വരെ പ്രധാന പാതകളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. സാധ്യമായ ഇടങ്ങളിലെല്ലാം പൊതുഗതാഗത സംവിധാനങ്ങൾ, മെട്രോ തുടങ്ങിയവ ഉപയോഗിക്കാനും അധികൃതർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. അവശ്യ സേവന വാഹനങ്ങൾക്ക് കടന്നുപോകാൻ മുൻഗണന നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രധാൻമന്ത്രി കിസാൻ മൻധൻ യോജനയ്ക്ക് ഇന്ന് 7 വർഷം പൂർത്തിയാക്കി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ നൽകുകയെന്ന ലക്ഷ്യത്തോടെ 2019 ഈ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം യോഗ്യരായ ഭൂവുടമകൾക്കും ചെറുകിട നാമമാത്ര കർഷകർക്കും 60 വയസ്സ് മുതൽ കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ ഉറപ്പാക്കുന്നു. സംസ്ഥാനത്ത് 36 IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ സംസ്ഥാന ഗവൺമെന്റ് മാറ്റം വരുത്തി. ശ്രീറാം വെങ്കട്ടരാമനെ വനം വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. അരുൺ കെ വിജയനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. വി ചെൽസാസിനിയാണ് പുതിയ വയനാട് കലക്ടർ. ശ്രീധന്യ സുരേഷിനെ കാസർകോട് കലക്ടറായി നിയമിച്ചു. കാസർകോട് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യനെ കൃഷിവകുപ്പ് ഡയറക്ടറായും നിയമിച്ചു. വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കോർ റൺ എക്സ്പോ 2026, എനർജി കോൺക്ലേവ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഴയുടെ കുറവും കൽക്കരിക്ഷാമവും ഉൽപാദനത്തെ ബാധിച്ചപ്പോൾ കടുത്ത ചൂട് കാരണം സംസ്ഥാനത്ത് എയർ കണ്ടീഷണറുകൾ, ഫാനുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയുടെ ഉപയോഗം മൂലം വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിച്ചതായും മന്ത്രി പറഞ്ഞു. മുൻകാലങ്ങളിൽ രാത്രി 7 മുതൽ 10 വരെയായിരുന്നു പീക്ക് അവറുകൾ. ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും അത് തുടരുകയാണെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. കേരളത്തിന് ആവശ്യമായതിന്റെ 25% മാത്രം വൈദ്യുതിയാണ് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതെന്നും ബാക്കി മുഴുവൻ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനത്തിന് സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക ശ്രദ്ധ നൽകുമെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ പറഞ്ഞു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതികൾ എറണാകുളം നായരമ്പലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിഞ്ഞതായി മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. 100-ദിന കർമ്മപദ്ധതിയുടെ ഭാഗമായി താനൂർ നിയോജകമണ്ഡലത്തിലെ ഇരിങ്ങാവൂർ മീശപ്പടിയിൽ നവീകരിച്ച സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോർ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊങ്കിണി ഭാഷാപണ്ഡിതൻ എൻ പുരുഷോത്തമ മല്യ എറണാകുളം ചെർളായിൽ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. 2015 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2008 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. മട്ടാഞ്ചേരിയിൽ ജനിച്ച മല്യ വിദ്യാഭ്യാസ പ്രവർത്തകനും എഴുത്തുകാരനും കൊങ്കണി ഭാഷാപ്രചാരകനും ആയിരുന്നു. സംസ്കാരം രാവിലെ 10:30 കരിപ്പാലം രുദ്രവിലാസം ശ്മശാനത്തിൽ. ഭാരതത്തിലെ യുവാക്കളെ പുതിയ സാങ്കേതിക ലോകത്തിലേക്ക് നയിക്കുന്നതിന് ഉതകുന്ന രീതിയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ലോകത്തിന് മാതൃകയാണെന്ന് BJP അഖിലേന്ത്യാ സെക്രട്ടറി കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് മാവൂരിൽ BJP സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാ അഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. കുടിയേറ്റ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വിദഗ്ധ സഹായം ലഭിക്കുന്നതിന് മുൻപ് അടിസ്ഥാന അടിയന്തര ശുശ്രൂഷ നൈപുണ്യങ്ങൾ എങ്ങനെ ജീവൻ രക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ച് ആഗോളതലത്തിൽ ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എല്ലാ വർഷവും സെപ്റ്റംബറിലെ 2-ാമത്തെ ശനിയാഴ്ചയാണ് ലോക പ്രഥമ ശുശ്രൂഷ ദിനമായി ആചരിക്കുന്നത്. ചൈനയിൽ ജൂനിയർ ഏഷ്യാ കപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ആദ്യ സെമിഫൈനലിൽ ദക്ഷിണകൊറിയയുമായി മത്സരിക്കും. ഇന്ത്യൻ സമയം രാവിലെ 9:15 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു സെമിയിൽ ആതിഥേയരായ ചൈന ജപ്പാനെ നേരിടും. പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. മലേഷ്യയെ 1-3 ഇന്ത്യ തോൽപ്പിച്ചത്. നാളെ ഫൈനലിൽ ഇന്ത്യ ദക്ഷിണകൊറിയയെ നേരിടും. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനൽ നാളെ. ദുബായിലെ മത്സരത്തിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട് ആരംഭിക്കും. ഈ മാസം 18 ദേവഗിരി കോളേജിൽ 14 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. കോഴിക്കോട്ട് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സംഘാടക സമിതി ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. ഒക്ടോബർ 25 മുതൽ 31 കായികമേള. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗ്രൂപ്പ് 1 മത്സരങ്ങൾ ഇന്ന് മുതൽ 15 കണ്ണൂർ ജില്ലയിലെ വിവിധ വേദികളിൽ നടത്തും. തൈക്കാണ്ടോ, ജിംനാസ്റ്റിക്സ്, ഫെൻസിംഗ്, ഗുസ്തി, ചെസ് എന്നീ ഇനങ്ങളിലായി 2,300 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. നാളെ ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് മേള ഉദ്ഘാടനം ചെയ്യും. അണ്ടർ 17 സുബ്രതോകപ്പ് ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന മലപ്പുറം അത്താണിക്കൽ MIC EMHSS ടീം ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയാണ് ഡൽഹിയിൽ ദേശീയ മത്സരത്തിന് ടീം തെരഞ്ഞെടുക്കപ്പെട്ടത്. ചൊവ്വാഴ്ചയാണ് ടീമിന്റെ ആദ്യ മത്സരം. മന്ത്രി KM ഷാജി ഇന്ന് മലപ്പുറം ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പ് നിർമ്മിക്കുന്ന 3 സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണങ്ങൾ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളത്തിലെത്തും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷമാണ് അദ്ദേഹം കോഴിക്കോട്ടെത്തുക. മർക്കസ് സെൻട്രൽ ക്യാമ്പസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം മർക്കസ് കൺവെൻഷൻ സെന്ററിലെ പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിലും പങ്കെടുക്കും. കോഴിക്കോട് ജില്ലയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഭവനമായി അംഗീകരിച്ച വേങ്ങേരിയിലെ മേടഭവനത്തിന്റെ ഉടമ ബാബു പറമ്പത്തിന് ജില്ലാ ശുചിത്വ മിഷൻ അനുമോദിച്ചു. CWRDMLA ഡോക്ടർ ശ്രുതിയുടെ നേതൃത്വത്തിലെ ശാസ്ത്രജ്ഞരുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മേടയെ കാർബൺ ന്യൂട്രൽ ഭവനമായി പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കം. ലോക നേതാക്കൾ ഡൽഹിയിലെത്തി. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണി. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് വനിതാ ഹോക്കി ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണകൊറിയയുമായി മത്സരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
6: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
7: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
6: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
8: നേടാം.
9: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏറ്റ റേഡിയോ 91.2.

0: ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
0: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആൽകാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
7: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
6: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
9: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
10: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
9: അപ്പൊ പഴയ ചോയ്സോ?
10: വിലക്കുറവിൽ 1st നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
9: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
10: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
9: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
8: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: ഹലോ ഗൈസ്,
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. അപ്പോ എല്ലാവർക്കും എന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുകയാണ്. ബിഗ് ബോസ് അല്ലേ? അപ്പോ ചേട്ടാ, ബിഗ് ബോസ് ഒക്കെ തുടങ്ങി
1: കാണാറില്ല?
0: ബിഗ് ബോസ് ഇഷ്ടമല്ല?
1: ഇഷ്ടമല്ലാത്തോണ്ടല്ല, സമയമില്ല.
0: ഞങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യമൊന്നുമില്ല, എന്നാലും നമ്മൾ കാണും. എന്തായാലും എന്താണ്, കൊറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഇരുന്ന്
1: സംസാരിക്കുന്നത്.
0: അപ്പോ യെസ് ഗായ്സ്, വെൽക്കം ടു എന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഒപ്പം ഉള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി
1: നിധിനും ആർജി ഐശ്വര്യമാണ്.
0: അപ്പൊ നിധിനെ, ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുമായിട്ടാണ് നിധിൻ വന്നിട്ടുള്ളത്.
1: അതെ,
0: അപ്പോ തുടങ്ങിക്കോളൂ.
1: അതെ, ഞാനൊരു കഥ പറയാൻ പോവാ, അതിന് ബാക്കി ഐശ്വര്യ പറയണം. പറ്റുമോ?
0: നോക്കാം.
1: അതിന് ബാക്കി നമ്മള് വിളിക്കുന്ന നമ്മുടെ പ്രേക്ഷകരും പറയും. അതായതിപ്പോ ഞാനിപ്പം ഓക്കെ, ഞാൻ കഥ പറയാൻ പോകുന്നേ. ഒരു കാട്ടിലൂടെ ഞാൻ ഇതുപോലെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ എന്റെ മുമ്പിൽ ഇതാ പെട്ടെന്ന് ഒരു സിംഹം നിക്കുന്നു. ബാക്കി ഐശ്വര്യ പറ.
0: സിംഹം പറയുന്നത് ഗർന്ന് മാത്രമാണ്, അതുകൊണ്ട്
1: അത്ര പറഞ്ഞു.
0: അപ്പം ആ ഒരു സിംഹം അവിടെ വന്ന് നിന്ന സമയത്ത് ഒരു അച്ഛനും ഒരു മകനും കൂടി ഇങ്ങനെ നടന്നു
1: വരികയാണ്.
0: അച്ഛനും മകനോടെ നടന്നു വരികയായിരുന്നു. അവരുടെ കയ്യില് ഒരു കുഞ്ഞു മാവയുണ്ടായിരുന്നു.
1: അവരുടെ കയ്യില്
0: ഒരു കുഞ്ഞു മാവയുണ്ടായിരുന്നു. എനിക്കെന്താ ചിരിയൂര. അവരുടെ കയ്യിൽ ഒരു കുഞ്ഞു മാവയുണ്ടായിരുന്നു. അങ്ങനെ ഈ സിംഹത്തിന് മണം പിടിച്ച് ഇവിടെ മനുഷ്യരുണ്ടെന്ന് അവർ അറിഞ്ഞ സമയത്ത് ഈ അച്ഛൻ എന്തെടുത്തെന്ന് അറിയാവോ?
1: ഈ
0: മക്കളെടുത്ത് പറഞ്ഞു ഓടന്ന് ഓടുന്ന. മക്കൾ ഓടിപ്പോയി. എന്നിട്ട് അച്ഛൻ ഓടിച്ചെന്ന് ആ ഒരു പുലിയുടെ മുകളിലേക്ക് വീഴുകയാണ്. ഗൈസ്, അങ്ങനെയാണ് പുലി. ഇത്ര നേരം ഞാൻ ചിരിച്ചത്
1: തുടങ്ങിയപ്പോ. ഓക്കെ, ഞാൻ വേറൊരു കഥ പറയാം. പുലിവിട്ട് ഓക്കെ. ഇത് നല്ല വൃത്തിക്ക് പറയണം കേട്ടോ, അല്ല സിനിമ കഥ തൂക്കിക്കൊണ്ട്. ഒരിടത്തൊരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. ആ അപ്പൂപ്പൻ ഇങ്ങനെ വയ്യാതെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ അപ്പൂപ്പനെ കാണാനായിട്ട് ഒരു കൊച്ചുമോൻ വരുന്നു. കൊച്ചുമോൻ്റെ കയ്യിൽ കുറച്ച് പൈസയും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് ഈ അപ്പൂപ്പന് കൊടുക്കാൻ വേണ്ടി. അപ്പൂപ്പന് ഒരു ആപ്പിൾ കട്ട് ചെയ്ത് ഇങ്ങനെ വയലോട്ട് വെച്ച് കൊടുക്കുകയാണ് ആ കൊച്ചുമോൻ. ബാക്കി കഥ പറ.
0: ആ സമയത്ത് കൊച്ചുമോന് തനിക്ക് താൻ പണ്ട് വായിൽ ഇതുപോലെ വെച്ചു കൊടുത്തതും അല്ലെങ്കിൽ കൊച്ചുമോന്റെ ചെറുപ്പകാലത്തിലേക്കാണ് ആ ഒരു മുത്തശ്ശന്റെ ഓർമ്മകൾ ഇങ്ങനെ കടന്നു പോകുന്നത്. ആ ഒരു കുട്ടിക്കാലത്ത് അതിനെ കണ്ണെഴുതിയതും പൊട്ടു തൊട്ടതും കാക്കയും പൂച്ചയും ഒക്കെ കാണിച്ച് ആഹാരം കൊടുത്തതും ഒക്കെ ആ അപ്പുവൻ ഓർക്കുകയാണ്. അപ്പോൾ തൻ്റെ കണ്ണുകളിലൂടെ അറിയാതെ ഇങ്ങനെ ഒരിറ്റ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ കണ്ണുനീർ വരികയാണ്.
1: ബാക്കി ഞാൻ പറയട്ടെ. പെട്ടെന്ന് ആ കൊച്ചുമോന്റെ കൈകൾ നീണ്ട് ആ അപ്പൂപ്പന്റെ കഴുത്തിലേക്ക് പോകുന്നു. എന്നിട്ട് ആ അപ്പൂപ്പനെ കൊല്ലുന്നു. ഇങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇതേപോലുള്ള കഥകൾ നിങ്ങൾ സ്പോട്ടിൽ നിങ്ങൾ സൃഷ്ടിക്കും.
0: സ്പോട്ടിൽ പാട്ടുകളൊക്കെ പറയുന്നത്
1: പോലെ നിങ്ങൾക്ക് ഇതേപോലെ ഞങ്ങൾ പറയുന്നതിന്റെ ബാലൻസ്
0: കൊല്ലുന്നതും.
1: നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ.
0: അപ്പൊ നമുക്ക് നമ്മുടെ ക്രിയാത്മകത ഞങ്ങൾ വളർത്തിയെടുക്കാനാണ് ഇന്ന് ആർജി നിധിൻ ഉണ്ണി ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ഈ ഒരു ടോപ്പിക്കായിട്ട് വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ ഇതുപോലെ നമുക്ക് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങനല്ലേ
1: ഇൻട്രസ്റ്റിംഗ്
0: വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറികൾ നമുക്ക് ഇന്ന് മേക്ക് ചെയ്തെടുക്കാം അല്ലേ ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് കഥ പറയാൻ ഇഷ്ടമാണെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ 9544704912 എന്ന നമ്പറിലേക്ക്. അപ്പോഴേക്ക് നമുക്ക് പോയിട്ട് ഒരു പാട്ട് കേട്ടിട്ട് വീണ്ടും തിരികെ എത്താട്ടോ.
2: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
2: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ്പ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
6: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
5: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
7: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: യെസ് വെൽക്കം ബാക്ക് ടു എൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിൽ നിന്ന് കൂടെയുള്ളത് അർജുൻ ഐശ്വര്യയും അർജുൻ നിധിനുമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക് ഒക്കെ സംസാരിക്കാൻ നമ്മുടെ അടുത്ത്.
1: അതെ, അപ്പോ ഇന്നൊരു നല്ലൊരു ശനിയാഴ്ച ആവട്ടെ എന്ന് ഞാൻ പറയുകയാണ്. അപ്പോ നല്ലൊരു ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ നമ്മളോട് വിളിച്ച് പങ്കുവെക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഒരുപാട് കാതുകൾക്ക് ഇമ്പമേക്കുന്ന ഒരുപാട് നല്ല പാട്ടുകളും നമുക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടേ പോകാം അല്ലേ. വാർച്ചയെന്ന് ഇതിനുണ്ണി കഥ പറയുന്ന ഒരു സെഗ്മെന്റുമായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്താണെന്നാ, ആർക്കും കഥ പറയാൻ ഇഷ്ടമല്ലേ, കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? നമ്മൾക്കൊക്കെ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന ഒരു കാര്യമാണ് കഥ പറയുന്നത്,
0: കഥ
1: കേൾക്കുന്നത്. ശരിയാണ്, നമ്മളുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എങ്ങനെ മടിയിലൊക്കെ കിടത്തി തന്ന്.
0: അല്ലെ, നമ്മളിപ്പോ നമ്മുടെ അച്ഛന്മാരുടെ അടുത്തോ അല്ലെ അമ്മമാരുടെ അടുത്തോ നമ്മൾ പറയുന്നത് എനിക്കൊരു കഥ പറഞ്ഞ ഒരു നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ്
1: ഒരിക്കലും ഒരിടത്തൊരിടത്തൊരിടത്ത്, അതാണ് ഫസ്റ്റ്
0: കഥയില്ല.
1: ഒരിടത്തൊരിടത്തൊരിടത്ത് ഒരിടത്ത് അവിടെ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു അല്ലേ, ആ ഒരിടത്തില്ലാത്ത ഒരു കഥ ഇവിടെ ഇല്ല. അപ്പോ നമുക്ക് അങ്ങനെ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മൾ. അപ്പോ കഥകൾ കേൾക്കാൻ മാത്രം പോരാലോ, നമുക്ക് കഥ പറയാനും ഇഷ്ടപ്പെടണം അല്ലേ. അപ്പോ നിങ്ങൾക്കും ഇതുപോലെ കഥകളൊക്കെ പറയാനാണെങ്കിൽ ഞങ്ങൾ അറ്റവും മുറിയും പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ ബാക്കി നമ്മളുടെ സങ്കല്പത്തിൽ അങ്ങ് കഥ മെനയുക. പണ്ട് ഇത് പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ തന്നെ
0: വന്നെന്താണ്,
1: പണ്ട് നമുക്ക് മലയാളത്തില് കേരള പാഠാവലിയിൽ ഇതുപോലെ കഥകളൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നല്ലോ, കഥ കവിത കുറച്ച് മാത്രം
0: വന്നിട്ട് നമ്മൾ അതിന്റെ ബാലൻസ്
1: എഴുതാനൊക്കെ ഭയങ്കര മെടുക്കുകയായിരുന്നു. കാര്യം അങ്ങ് എഴുതി അങ്ങ് വെക്കും, വാരിക്ക് ഒരു എഴുതി വെച്ച് അഞ്ചാറ് പേജൊക്കെ എഴുതി വെച്ചിട്ട് അതിനകത്ത് എനിക്ക് 8 മാർക്കും കിട്ടുമായിരുന്നു. 8 or 4 8 ആയിരുന്നു. എസ്ഐക്കൊക്കെ 8 മാർക്കിലായിരുന്നു, 8 മാർക്കും കിട്ടുമായിരുന്നു. അങ്ങനെ അങ്ങ് കഥ മെനയാൻ മെടുക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും നീ പറഞ്ഞ പോലെ ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും വേറൊരു കഥ ഉണ്ടാക്കിയാലോ ഇതിനെ, പാട്ട് വേണോ? ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന ആളല്ലയോ, പെട്ടെന്ന് ഒരു പാട്ടുണ്ടാക്കാൻ പറഞ്ഞാലും എന്താ പറയുക, എന്നെ കുറിച്ച് പെട്ടെന്ന് ഒരു
0: പാട്ടുണ്ടാക്കാം.
1: വേറെ എന്തെങ്കിലും പറയുന്നില്ല, അങ്ങനെയാണോ? പെട്ടെന്ന് ഒരു പൂവിനെ കുറിച്ച്.
0: ഇല്ല, എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പാട്ട് എഴുതാന്ന് അറിയത്തില്ല. പാട്ട് പാടുന്ന ഒരാളാണെന്നും പറഞ്ഞ് നമ്മള് പാട്ട് എഴുതാൻ പറ്റുമോ നമുക്ക്?
1: പെട്ടെന്ന് നമ്മള് ടിങ്കറിക്കാന്ന് പെട്ടെന്ന് പാട്ടുണ്ടാക്കാൻ
0: അങ്ങനെയൊന്നും ഞാൻ ഉണ്ടാക്കത്തില്ല.
1: പിന്നെ നിതിനെ, ഏറ്റവും കൂടുതൽ നിതിനെ ഒരു കാര്യം ചോദിക്കുകയാണേ, നമ്മളുടെ ഈ ഒരു ഇപ്പം നമ്മൾ മനുഷ്യനാണല്ലോ, അപ്പം അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ നിതിനെ ഏതൊരു ജീവിയായിട്ട് ജനിക്കണമെന്നാണ് ഏറ്റവും വലിയൊരു ആഗ്രഹമുള്ളത്? പെട്ടെന്ന് ഞാനത് ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ ഓർത്താണ്, ഒരു പൂമ്പാറ്റ എൻ്റെ വണ്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോൾ അത് പറയാം. അതിന് മുമ്പായിട്ട് ഒരാൾ വിളിക്കുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഹലോ, ഗുഡ് മോർണിംഗ്, കരുനാഗപ്പള്ളി എന്ന് വിളിക്കുക.
0: പേരില്ലാത്ത
1: ആളാണ്. ഓക്കെ, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ.
2: ഒരു ക്ലൂ തരാം, പണ്ടത്തെ ഒരു സിനിമാ പേരാ
1: ശീലാമ.
2: അതിൽ ഭംഗിയെ വർണ്ണിക്കുന്ന ഒരു പേരുകൂടെ അതിനകത്തുണ്ട്, അത് എന്നിൽ ഉൾപ്പെട്ടതല്ല.
1: ശീല, ശീല
2: ആ പേരില്.
1: എനിക്ക് പെട്ടെന്ന് അത് മാത്രമേ കിട്ടുന്നുള്ളൂ.
2: എന്റെ പേരിനോടെ ആ സിനിമാ പേരിനകത്ത് ഭംഗിയാ വർണ്ണിക്കുന്ന ഒരു പേരുണ്ട്, അത് എന്നിൽ പെട്ടതല്ല. പക്ഷെ അതിന്റെ ബാക്കിയുള്ള പേര് എന്റെയാ.
1: ആണോ, പെട്ടെന്ന് കിട്ടുന്നില്ല, പെട്ടെന്ന് കിട്ടുന്നില്ല. പറഞ്ഞോളൂ, ഞങ്ങൾ തോറ്റു, പറഞ്ഞോളൂ.
2: ഇന്നത്തെ കഥയിലെ അനുഭവങ്ങളിലൂടെ ഉള്ള ഒരു കഥ ഞാൻ പറയാം.
0: പറ, അങ്ങനെയെങ്കിൽ
1: നമുക്ക് കഥ കേട്ടാ മതി.
2: ഒരിടത്തൊരിടത്ത് ഒരു വീട്ടില് 4 മക്കളുണ്ടായിരുന്നു.
0: 4 മക്കൾ,
2: 2 പെണ്ണും 2 ആണും. അതിൽ മൂത്ത കുട്ടി കല്യാണം കഴിച്ച ഒരു കുട്ടി ഉണ്ടായിരുന്നു.
0: മൂത്ത കുട്ടി
2: ഒരു കുട്ടി ഉണ്ടായിരുന്നു. കേക്കുന്നുണ്ടാ?
0: കേക്കുന്നുണ്ട്, കേക്കുന്നുണ്ട്.
2: ആ കുട്ടിയെ ഈ 2 ആൺപിള്ളേരുള്ളതില് പിന്നെ ഇളയാള് ഒരുപാട് സ്നേഹിച്ച് കൊണ്ട് നടന്നൊരു കുട്ടിയാണ്. എല്ലാരും അവിടെ ആദ്യമായിട്ട് ആ കൊച്ചുമക്കളിൽ ആദ്യമായിട്ടുള്ള ഒരു കുട്ടിയായതുകൊണ്ട് ആ കുട്ടിയെ എല്ലാരും നല്ല സ്നേഹത്തോടുകൂടിയും താഴെ മേടിലും വെക്കാതെ കൊണ്ടാടുന്ന വളർത്തിയ ഒരു കുട്ടിയാണ്. ആ കുട്ടി ആ ഇളയാള് കല്യാണം കഴിച്ചപ്പോൾ ആ കുട്ടിക്ക് മാനസികമായിട്ടൊരു വിഷമം ഉണ്ടായി. ഈ ഇളയാള് കല്യാണം കഴിച്ചപ്പോൾ സ്നേഹം നഷ്ടപ്പെട്ടോന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം ആ കുട്ടി ആ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സ്ത്രീയോട് പിന്നെ ഭയങ്കരമായ ശത്രുതയായിട്ടാണ് പിന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്.
1: കാരണങ്ങളൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന്
2: സ്നേഹം കുറഞ്ഞതിന്റെ ഒരു ഇത്. അത് കല്യാണം കഴിഞ്ഞ് നോക്കുമ്പം ആ കുട്ടിയെ നോക്കാൻ സ്നേഹത്തിന് ഒരു കുറവില്ല, പക്ഷെ എന്നാലും കുട്ടിയെ പഴയതുപോലെ കൊണ്ടു നടക്കാനോ എടുക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പം കല്യാണം കഴിക്കുമ്പോ എന്തായാലും ഭാര്യയായിട്ടായിരിക്കുമല്ലോ ഒരാൾ പോയും വരികയൊക്കെ ചെയ്യുന്നത്. അന്നേരം കുട്ടിയെ കൊണ്ടുപോയും അതിനെ സ്നേഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പം, കാരണം സമയം കിട്ടാത്തത് കൊണ്ട് ആ കുട്ടി പിന്നെ മാനസികമായിട്ട് ഈ കൊണ്ടുവന്ന പെൺകുട്ടിയോടൊരു ഇത് ഒരു വൈരാഗ്യം ഉണ്ടായി. അങ്ങനെ കാണിക്കുന്നതെല്ലാം പല ഇതിലുള്ള കാര്യങ്ങളായിരുന്നു. ആ പെൺകുട്ടികൾക്ക് ആ പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ആയിരുന്നില്ല ആ കുട്ടിയിൽ നിന്നുണ്ടായത്.
0: മറ്റുള്ളവരിൽ നിന്നുണ്ടായത് അല്ലേ?
2: മറ്റുള്ളവരിൽ നിന്നല്ല, ഈ കുട്ടിയിൽ നിന്നുണ്ടായത്. സ്നേഹം കുറഞ്ഞപ്പോ ആ കുട്ടിക്ക് ഈ കൊണ്ടുവന്ന പെൺകുട്ടിയോട് വൈരാഗ്യം ഉണ്ടായി. അപ്പം പക്ഷെ സ്നേഹത്തിനൊന്നും കുറയില്ല, ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ അന്നേരം അങ്ങനെ ആയിരുന്നു. അപ്പം ഈ പെൺകുട്ടിക്കും ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു കാരണമില്ലാതെ ഈ ആൺകുട്ടി എന്താ ഇങ്ങനെ ഇതായെന്നുള്ളത്, ഈ കുട്ടിയോട് പെരുമാറുന്നതെന്നുള്ള ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം ഇപ്പം ഈ അടുത്ത സമയത്ത് ഈ ആ കുട്ടി വന്ന് ഈ പെൺകുട്ടിയോട്, പെൺകുട്ടിയെന്ന് വെച്ചാ ഈ ഇളയാള് കെട്ടിയ ആളിനോട് വന്ന് വിവരങ്ങൾ പറഞ്ഞ്. കാരണം അന്ന് എനിക്ക് ഈ ഇളയാള് കല്യാണം കഴിച്ചപ്പം എന്റെ അടുത്ത് സ്നേഹം കുറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നിയ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന്. പക്ഷെ അത് എന്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വന്ന് ഈ പെൺകുട്ടിയോട് പിന്നെ അന്നത്തെ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞ്. അന്നേരം ആ കുട്ടി തന്നെ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ ഇരുന്ന് ചിന്തിക്കുന്നുണ്ടായിരുന്നെന്ന്, അന്ന് എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനൊക്കെ കാണിച്ചെന്നുള്ളത് ആ കുട്ടി ചിന്തിച്ചിട്ടുണ്ടായിരുന്നെന്നാണ്. അന്നത്തെ പ്രായത്തിന്റെ ഒരു പക്വത കുറവും, കുഞ്ഞുങ്ങളല്ലേ, കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സ് തന്നെ ഇതെണ്ണമുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് നമ്മളിപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു കുട്ടിയെ നമ്മൾ അമിതമായിട്ട് സ്നേഹിക്കുമ്പം വേറൊരു കുട്ടിയും കൂടെ വരുമ്പം ആ ഷെയർ കുറഞ്ഞ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, അത് നമ്മളെല്ലാരും മനസ്സിലാക്കേണ്ടതാണ്. അന്നേരം അതാണ് പലയിടത്തും ഈ ഇളയ കുട്ടികളോടടുത്ത് മൂത്ത കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു വൈരാഗ്യം. മറ്റൊരാളിന് പോകുമ്പം ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, കുഞ്ഞുങ്ങളാണ് അവർക്കൊന്നും അറിയത്തില്ല, അതുകൊണ്ട് എല്ലാവരും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ കുട്ടി മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കൊണ്ടുവന്ന പെൺകുട്ടിക്ക് കുറച്ചുകൂടെ പ്രായവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മറ്റു ഉപദ്രവങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നുള്ളതുള്ള, അല്ലാതെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, പക്ഷെ മറ്റ് ഈ കൊച്ചു കുട്ടികളൊക്കെ ആകുമ്പം ഈ അതേ കുട്ടികളുടെ അടുത്ത് വൈരാഗ്യങ്ങളൊക്കെ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോലും നമ്മൾ അറിയത്തില്ല. അന്നേരം അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ട്, അത് ഞാൻ എന്ന് ഷെയർ ചെയ്തന്നേ ഉള്ളു.
1: അപ്പൊ ആ ഒരു കൊച്ചു കുട്ടിയോട് ഇപ്പൊ പറയാനുള്ളത്, നമുക്ക് ചെറുപ്പകാലത്ത് പലതും പറ്റിപ്പോവും
2: അല്ലേ. അന്ന് ഈ പെൺകുട്ടികൾക്ക് പെൺകുട്ടിക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു, പക്ഷെ അവരുടെ അടുത്ത് വൈരാഗ്യ ആ കുട്ടിയുടെ അടുത്ത് വൈരാഗ്യ വിഷമങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, ജീവന്റെ ജീവനായിരുന്നു. ഇപ്പോഴും അതുപോലൊക്കെ തന്നെയാണ്. പക്ഷെ ആ ഒരു അനുഭവം വന്ന് തുറന്നു പറഞ്ഞപ്പം ഈ പെൺകുട്ടികൾ പെൺകുട്ടിക്ക് ഒരു ഒരു സന്തോഷമായി. കാരണം ഇന്ന കാരണം കൊണ്ടാണല്ല ഇങ്ങനെ സംഭവിച്ചെന്നുള്ളത് വന്ന് തുറന്നു പറയാൻ പറ്റിയ ഒരു മനസ്സുണ്ടല്ലോ, ഇന്ന കാരണങ്ങൾ കൊണ്ടായി അന്ന് എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. അതുകൊണ്ടാ വന്ന് തുറന്നു പറയാൻ കാണിച്ച ഒരു മനസ്സ് ഞാൻ അഭിനന്ദിക്കുന്നു. ഞാനെന്നല്ല, ഈ പെൺകുട്ടി അഭിനയിക്കും.
1: അപ്പൊ എന്തായാലും ഇന്നത്തെ ശനിയാഴ്ച ദിവസത്തെ ഇതെന്താണ്, ഇതൊക്കെ എന്താണ് നമ്മുടെ കാപ്പിക്കുള്ളതൊക്കെ ആയോ?
2: ഓ, ആയിക്കൊണ്ടിരിക്കുന്നു,
1: ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു.
2: അവധി ആയതുകൊണ്ട് ഞാൻ താമസിച്ചേ കേറത്തോളൂ.
1: അപ്പൊ നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു.
2: നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു.
1: ഓക്കേ. അപ്പോ
0: അവൾ നല്ലൊരു കഥയൊക്കെ ആണ് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്.
1: ഇതുപോലെ ജീവിതത്തിന്റെ കഥ പറയുകയാണ്.
0: അല്ല, ശരിക്കും എനിക്ക് ഇത് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കാരണം ഈ രണ്ട് പിള്ളേർ, കാരണം ഞാൻ ഒരു ഒറ്റ മോനായോണ്ട് എനിക്ക് അതറിയത്തില്ല. കാരണം പക്ഷെ ഉണ്ടല്ലേ,
1: ശരിക്കും
0: ഐശ്വര്യ ഇളയ കുട്ടിയല്ലേ,
1: ഇളയ കുട്ടിയാണ്, പക്ഷെ എങ്കിലും എനിക്ക് ഇപ്പോഴും കുശുമ്പാണ്.
0: ഇതെന്ന് പറയാൻ ശരിക്കും മനസ്സിന്റെ ചില തോന്നലുകളൊക്കെയാണ് അല്ലേ, തെറ്റിദ്ധാരണകളെന്ന് വേണേ പറയാം. കാരണം അങ്ങനെ ഒരു അച്ഛനും അമ്മയ്ക്കും അങ്ങനെ രണ്ടുപേരെ സ്പ്ലിറ്റ് ആയിട്ട് രണ്ട്
1: ചോദിച്ചിട്ടുണ്ട് എന്റെ അമ്മയോടും അച്ഛനോടും. അമ്മയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് എന്നെയാണോ ഇഷ്ടം ചേട്ടനാണോ ഇഷ്ടം. അപ്പൊ അമ്മേനോട് പറയും എനിക്ക് രണ്ട് കണ്ണും ഒരേപോലെയാന്ന് പറയും. അപ്പൊ ഞാൻ പറയും അല്ല അമ്മയ്ക്ക് ഇഷ്ടം, ഞാൻ ഇന്നലെയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരും, ഇവനാണ് കുറച്ച് പ്രീമച്ചറായിട്ടുള്ള ഒരു ബേബി ആയിരുന്നു, അതുകൊണ്ട് ഇവനോട് കുറച്ചുകൂടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഞാൻ പറയും അവനെ വിളിക്കുമ്പോൾ മോനെ എന്ന് ഇങ്ങനെ വിളിക്കും, അവൻ്റെ അവനെന്ത് മോനെ എന്ന് വിളിക്കും, എന്നെ വിളിക്കുമ്പോൾ അങ്ങനെ മോനെ മോളെ എന്ന് വിളിക്കാറില്ല പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട്. അപ്പം
0: പറയും പേരെന്തു
1: അനന്തു,
0: അനന്ത് മോൻ,
1: അനന്ത് മോനെ എന്നായിരിക്കും വിളിക്കുക. എന്നെയാണ്
0: ചില പേരുകൾക്കൊക്കെ നമ്മളിങ്ങനെ മോനെ കൂടെ ഓൾറെഡി ആ ഒരു
1: പേര് മാത്രമേ വിളിക്കാറുള്ളൂ. എന്റെ വീട്ടിൽ വിളിക്കുന്ന പേര്
0: എനിക്കറിയാം, അനിയുടെ മോളെ നേരിഞ്ഞ അടിപൊളിയായിരിക്കും.
1: അങ്ങനല്ല, ശ്രീമാട്ടി എന്നാണ് എന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് കേട്ടോ. അപ്പോ ശ്രീമാട്ടി മോളെ എന്ന് വിളിക്കുന്നതിനെക്കാട്ടി കൂടുതല് ശ്രീമാട്ടി എന്ന് വിളിക്കാറുള്ള. അപ്പൊ ഞാൻ പറയും നിങ്ങൾക്ക് ആർക്കും എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ അങ്ങനൊക്കെ ഞാനും പരാതി പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാല് അങ്ങനെ അല്ലെന്ന് അറിയാമെങ്കിൽ കൂടി അതെന്താന്നറിയാവോ, നമുക്ക് ഒരുപാട് നമ്മള് ഈ പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, ഇപ്പൊ ആ അമ്മ വിളിച്ചില്ല, അമ്മയ്ക്ക് മറ്റേ വ്യക്തിയെടുത്ത് അതുപോലെ അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളവര്, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരുടെ സ്നേഹങ്ങൾ പങ്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോകുമ്പോൾ നമുക്കത് എന്താണ് അക്സെപ്റ്റ്
0: ചെയ്യാനുള്ള.
1: ഇല്ല ഞാനല്ല, അമ്മ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാ, അതാ എപ്പോഴും അങ്ങനല്ലേ, കുട്ടികൾ അങ്ങനല്ലേ എപ്പോഴും, കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞു കളിപ്പാട്ടമൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യോ?
0: അത്
1: ചില കുട്ടികൾ മാത്രമേ ചെയ്യാറുണ്ട്,
0: ഷെയർ
1: ചെയ്യാറില്ല. ചില കുട്ടികൾ ഷെയർ ചെയ്യാറുണ്ട്, അങ്ങനെ ഷെയർ ചെയ്യുന്ന കുട്ടികൾക്ക് എന്നാ ഈ പറഞ്ഞ പോലെ കുശുമ്പുകളൊക്കെ കുറവായിരിക്കും. ഇത് സ്നേഹമായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞതാ, ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങളായാലും ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങളായാലും ചില കുട്ടികൾ കൊടുക്കാറില്ലല്ലോ. അതേപോലെ തന്നെയാണ്, അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ആ ഒരു കളിപ്പാട്ടോട് ഞാൻ ഉപമിച്ചതാണ്, അങ്ങനെയൊക്കെയാണ്.
0: അതേപോലെ തന്നെ ഈ കുട്ടികൾ അവരുടെ രീതിയിലുള്ള കുട്ടിത്തം കാണിക്കുമ്പോൾ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങനെ അങ്ങനെ ചെയ്യരുത്, പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല, കുട്ടികൾ അവരുടെ കുട്ടിത്തം കാണിക്കണം. ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളെ പോലെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ?
1: ഇല്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ വേണ്ട വിധേന അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ, അതല്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടുകളാകും. ആദ്യമേ നമ്മള് എന്ത്
0: സിനിമ ഉണ്ടല്ലോ അങ്ങനെ
1: ഉണ്ട്, അതാ പറയാൻ വന്നത്,
0: ജയറാമിന്റെ
1: അപ്പുവിന്റെ അങ്ങനല്ലേ, അപ്പൂര് സ്വന്തം വീട് അങ്ങനാണ് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, അങ്ങനാണ് തോന്നുന്നു. അപ്പൊ അതിലിങ്ങനെ കാണിക്കുന്നത്, അപ്പൊ നമ്മള് പറഞ്ഞു വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന സമയത്തുണ്ടാകും.
0: അങ്ങനെ
1: ചില ആളുകളൊക്കെ ഇങ്ങനെ വെറുതെ പറയാറുണ്ട് കുട്ടികളെ എടുത്ത് വെച്ചിട്ട്, എനിക്ക് ഈ പറയുന്ന സമയത്ത് കുഞ്ഞു മനസ്സുകളാണ്, അപ്പൊ അവിടെ ഒരുപാട് ഹേർട്ട് ചെയ്യും. കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കണ്ടതാണ് കേട്ടോ, അതിന്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ ഇതുപോലെ ഒരു വീട്ടില് ഒരു ചേട്ടനും രണ്ട് ബോയ്സ് ആണുള്ളത്. അപ്പോൾ അവരുടെ ഏറ്റവും മൂത്ത ചേട്ടൻ്റെ കുട്ടി ഏറ്റവും ഇളയ ആളുടെ കൂടെയാണ് വളരുന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് എല്ലാവർക്കും അവർ സ്വന്തം മകനെ പോലെ വളർത്തി എപ്പോഴും കറങ്ങാൻ കൊണ്ടുപോകുക, ഫുഡ് മേടിച്ചു കൊടുക്കുക, ടോയ്സ് മേടിച്ചു കൊടുക്കുക, അവരുടെ സ്വന്തം മക്കളുടെ കൂടെ തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു ദിവസം ഈ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ്, നിന്നെ പാർക്കിൽ കൊണ്ടുപോകുമ്പോൾ എൻ്റെ പൈസയൊന്നും ഇല്ല, എന്താണ് ഐസ്ക്രീം മേടിച്ച് തരാൻ എൻ്റെ ഒരു പൈസ ഇല്ലല്ലോ, ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞു. പക്ഷെ എന്നിട്ട് ഇവർ കുറേ കഴിഞ്ഞപ്പം ഇവരൊരുങ്ങി പാർക്കിലൊക്കെ പോയ സമയത്ത് ആ കുട്ടി എന്നെ ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു. അങ്ങനെ ആക്റ്റീവ് അല്ലായിരുന്ന സമയത്ത് ഇവർക്ക് എന്തോ ഒരു റോങ് അടിച്ച സമയത്ത് ഇങ്ങനെ പോയി ചോദിച്ചു, എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയാ എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, എന്നിട്ട് ഇങ്ങനെ നിന്റെ അച്ഛൻ്റെ അടുത്തു നിന്ന് പോയി മേടിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന്. അപ്പോൾ ആ കുട്ടി അപ്പോൾ ഒട്ടും ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പം നമുക്ക് വീട്ടിൽ പോയാലല്ലേ എനിക്ക് ഐസ്ക്രീം മേടിക്കാനുള്ള പൈസ അച്ഛൻ്റെ അടുത്തു നിന്ന് ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരതിനകത്ത് തന്നെ റിയലൈസ് ചെയ്ത് പറയുന്നുണ്ട്, നമ്മൾ കുട്ടികൾക്ക് ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ കുട്ടികളുടെ അടുത്ത് പറയുമ്പോൾ ആ ഒരു കുഞ്ഞു മനസ്സുണ്ടാകുന്ന മുറിവ്. പിന്നീട് ചിലപ്പോൾ അങ്ങനെയല്ലേ, നമ്മൾ ഹിറ്റ്ലറിൻ്റെ കഥ പഠിച്ചിട്ടുണ്ട്, ഹിറ്റ്ലർക്ക് എപ്പോഴും ഞാനിവിടെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു ഹിറ്റ്ലറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതിൽ ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്, കുട്ടിക്കാലത്ത് ഹിറ്റ്ലറിനുണ്ടായ മോശമായിട്ടുള്ള അനുഭവങ്ങൾ കാരണമാണ് പിന്നീട് അദ്ദേഹം വളരെ അധികം ക്രൂരനായിട്ട് മാറിയെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, നമുക്ക് ചിലപ്പോൾ ഒരു കുഞ്ഞു ഇൻസിഡൻറ്റ് മതിയായിരിക്കും, ആ ഒരു കുട്ടിക്കാലത്തുണ്ടാകുന്ന കുഞ്ഞു മുറിവ് മതിയായിരിക്കും നമുക്ക് നാളെ പിന്നീട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാകാനും ഒക്കെ അല്ലേ.
0: നമ്മൾ കുറച്ച് സീരിയസ് ആയി പോകുന്നുണ്ട്,
1: പറഞ്ഞു വന്നപ്പോഴത്തെ കാര്യം പറയുമ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് പോകുന്നല്ലോ. ഓക്കെ ഗൈസ്, അപ്പോ അങ്ങനെ എങ്ങനെ ഇനിയിപ്പം പറഞ്ഞ പോലെ എന്താണ്,
0: എന്താണ്
1: എന്തൊന്ന് പറയാൻ വന്നത്? എനിക്ക് പെട്ടെന്ന് കഥ പറയാമ്പം നമ്മൾ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരുന്നല്ലേ, ഞാൻ ഏതാണ്ട്
0: അപ്പൊ
1: അതന്നെ. ഇന്ന് രാവിലെ വന്ന സമയത്ത് ഒരു പൂമ്പാറ്റ, രണ്ട് പൂമ്പാറ്റകൾ ഇങ്ങനെ പറക്കാണ് എന്റെ വണ്ടീന്റെ ഫ്രണ്ടിലായിട്ട്. വണ്ടി ഓടിച്ചോണ്ട് വന്ന അവിടെ ദൂരെ നിന്ന് പറക്കാണ്. അപ്പൊ പെട്ടെന്ന് പാസ് ചെയ്ത് പോയപ്പോ ആ പൂമ്പാറ്റ ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ മരിച്ചോ എന്നറിയില്ല, പക്ഷെ ഇങ്ങനെ വണ്ടിന്റെ കാറ്റ് ചാട്ട് ചാടിന്റെ കാറ്റ് അടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പോവും. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ടൂണുടു ടൂണിങ്ങനെ വരുന്നു. ഞാൻ ഇന്നാലും പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനിങ്ങനെ സ്വന്തമായിട്ട് ടൂണൊക്കെ ഇട്ട് നടക്കുന്നതാണ് കേട്ടോ. അപ്പം സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ ഇങ്ങനെ ടൂണൊക്കെ ഇടാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈശ്വര ഞാനെന്ത് ക്രൂരയാണ്, ശരിക്കും അവര് കപ്പിൾസ് ആയിരിക്കുമല്ലോ, അതിനകത്ത് ഒരാൾ ഞാൻ കൊന്നോ ഇല്ലെന്ന്
0: എനിക്കറിയില്ലല്ലോ.
1: അങ്ങനെയല്ല, അപ്പൊ നമ്മൾ പെട്ടെന്ന് അയ്യോ അതിന് ഞാൻ എങ്ങനെ എന്തെങ്കിലും ചെയ്തോ അതിന് എന്തെങ്കിലും പറ്റിയോ, പക്ഷെ തിരിഞ്ഞൊന്നും നോക്കില്ല, നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നു. അപ്പൊ ഞാനിങ്ങനെ എന്റെ മൈൻഡിൽ അങ്ങനെ ഇരിക്കുക അങ്ങനെ തന്നെ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുക, നല്ല പാട്ട് പാടി, ഒരു കിളിയായിരുന്നെങ്കിൽ ഞാൻ, അങ്ങനെ ഒരു
0: പാട്ടുണ്ട്,
1: നിന്നരികിൽ പാറി വന്നേനേ, മലരായിരുന്നെങ്കിൽ ഞാൻ, എനിക്ക് ലിറിക്സ് എന്നാ അറിയത്തില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ആ പാട്ടൊക്കെ ഞാനപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ പാടി ബീജം ഒക്കെ ഇട്ടുകൊണ്ട് വരിക. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അടുത്ത ജന്മമുണ്ടെങ്കിൽ നമുക്ക് ഏത് മൃഗമോ ഓർ പക്ഷിയോ ഓർ ഇതുപോലെ എന്താകാനാണ് ആഗ്രഹം?
0: എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല.
1: ചില ആളുകളൊക്കെ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ഹേ എന്താണ് സർജറി ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു ഒരാളുണ്ട് അങ്ങനെ കേട്ടോ, പട്ടിയായിട്ട് മാറിയ നായായിട്ട് അങ്ങനെ ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം, പെട്ടെന്ന് എനിക്ക് അതിനെ കുറിച്ച് കിട്ടുന്നില്ല. അയാൾക്ക് നായയോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം കാരണം സർജറി ഒക്കെ ചെയ്തിട്ട് നായയുടെ രൂപത്തിലേക്ക് കോടികൾ മുടക്കിയിട്ടായിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടതാണ്.
0: എത്രത്തോളം കാര്യം പറയുമ്പോൾ ഞാൻ വേറെ കാര്യം ആലോചിച്ചു, ചിത്രശലഭം ആവുന്നതിന് മുമ്പ് പുഴുവാണ്.
1: യെസ്, അതിൽ നിന്ന് നമുക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ
0: പഠിക്കാനുണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ കണ്ടു ഒരു ചെടിക്ക് അതിങ്ങനെ കുറെ പുഴുവിങ്ങി ഇരിക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മളെന്ത് നോക്കിയാലും ചാറ്റ് ജിപിടി നമ്മൾ നോക്കുമല്ലോ. അപ്പൊ ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ എന്റെ ഡൗട്ട് ക്ലിയർ ചെയ്തു, ഇത് പുഴുവാ, ഇത് ചിത്രശലഭമാവാൻ സാധ്യതയുള്ള പുഴുവാണോ? അപ്പൊ ആ അതെ, അത് പോയെന്ന് തോന്നുന്നു. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചപ്പോ ഉണ്ട്. അപ്പൊ ഇതേപോലെ ഒരു മൂന്നെണ്ണം ഉണ്ട് ഈ ചെടിക്ക്, അതിങ്ങനെ ഇത് ഇല മൊത്തം ഇങ്ങനെ തിന്നുക അതിന്റെ, അതായത് അതിന്റെ മറ്റുള്ള ഒരു ഉണ്ട പോലെ ഇരിക്കുന്ന ഒരു പൂണ്ടല്ലോ, ഒരു വെള്ള നല്ല കറയൊക്കെ ഉള്ള ഒരു ചെടിയാണത്. ആ അതാണ് സംഭവം. അപ്പൊ അതിനകത്താണ് ഈ സാധനം ഈ ഇല മൊത്തം തിന്നോണ്ടിരിക്കുന്നത്. ആണല്ലേ, ആ ഇതിനകത്താണ്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഇങ്ങനെ ഇത് മൂന്നെണ്ണം. അപ്പം ഇതവണക്ക് ഇതിങ്ങനെ പ്യൂപ്പയാവും, അതിനുശേഷം അതിനാന്ന് ചിത്രശലഭമാവുന്നത്. നമുക്ക് പലതും ഇല്ല, അല്ലെങ്കിൽ നമ്മളെ കാണാൻ കൂടത്തില്ല എന്നൊക്കെ പലരും ഇങ്ങനെ പറയുമെങ്കിലും നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, ഇതുണക്ക് നമ്മളിപ്പം തൊടാൻ പോലും അറയ്ക്കുന്ന ഒരു പുഴുവിൽ നിന്നാണ് ചിത്രശലഭം നല്ല കാണാൻ അടിപൊളിയായിട്ടുള്ള
1: സുന്ദരിയായിട്ടുള്ള ചിത്രശലഭങ്ങൾ. അതും നല്ല പാറി പറക്കാൻ പറ്റുന്ന അല്ലേ, ഒരുപാട്
0: ദൂരം ഇല്ല
1: എങ്കിൽ കൂടി നമുക്ക് അത്യാവശ്യം നല്ല തേനൊക്കെ കഴിച്ച് നല്ല സന്തോഷമായിട്ട് ഒരുപാട് പൂവിലൊക്കെ പോയി സന്തോഷമായിട്ടല്ലേ വണ്ടിനൊപ്പം ചാടി കളിച്ചും നല്ലോണം പാറി പറന്നുമൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു പൂമ്പാറ്റയായി മാറുന്നത്. അപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ പ്രകൃതിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്ത് പഠിക്കാനുണ്ട്. ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് പഠിക്കാനുണ്ട് അല്ലേ നിതിന്. അപ്പോ നമ്മളൊക്കെ അപ്പൊ നമ്മൾ ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് വെറുതെ പ്രകൃതിയിലേക്ക് ഇറങ്ങി നോക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ നമുക്ക് ചുറ്റിനുമുള്ള മനുഷ്യരെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ മാത്രം മതിയാകും നമുക്ക് വളരെയധികം ഹാപ്പി ആയിട്ട് ജീവിക്കാൻ കഴിയും. ആ ഒരു പോയിന്റിലേക്ക് നിതിൻ സമ്മതിക്കുന്നുണ്ടോ? അല്ലേ അല്ലേ നിതിന്. അപ്പൊ നമുക്കിപ്പോഴും അങ്ങനെയല്ലേ, നമ്മുടെ എല്ലാവരോടും പറയാറുണ്ട് മറ്റൊരാളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് വി ആർ ഹ്യൂമൻസ്, അപ്പോ നമുക്കൊക്കെ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഉണ്ട് അല്ലേ. പ്രോബ്ലംസ് ഇല്ലാത്ത ഒരൊറ്റ മനുഷ്യനും ഇല്ല.
0: അപ്പോ
1: ആ ഒരു നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ മറ്റൊരാളുടെ പ്രോബ്ലംസ് കേൾക്കുമ്പോ എങ്ങനെയാണോ അയ്യോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്ക് എന്തുണ്ടെന്ന് നമുക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പോ ഇതൊക്കെ നമുക്ക് ആ ഒരു മനുഷ്യനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് മാത്രമേ അങ്ങനെ ഒരു റിയലൈസേഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞാനാണ്, എനിക്ക് ആരുമില്ല, അല്ലെങ്കിൽ ഞാൻ എനിക്ക് മാത്രം എന്താണ് ഈശ്വരൻ അങ്ങനെ ചോദിക്കും. ഒരിക്കലെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടില്ലാത്ത ആരും കാണൂല. ഈശ്വരൻ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയാണെങ്കിലും ആ ഒരു ശക്തി എന്തിനാണ് എനിക്ക് മാത്രം ഇത്രയധികം വിഷമങ്ങൾ തരുന്നത് നമ്മൾ ചിന്തിച്ചു പോകുന്ന സമയങ്ങളുണ്ടാവും. പക്ഷെ ആ ഒരു ടൈമിൽ നമ്മൾ എന്നാ ചെയ്യണം, എന്ത് ചെയ്യണം, ഇതിനെ
0: അല്ലെങ്കിൽ
1: മറ്റുള്ള മനുഷ്യരിലേക്ക് ഇറങ്ങുക, കാര്യങ്ങളൊക്കെ പഠിക്കുക. എന്താണ് ഇതിനൊരു ചിരിയൊക്കെ?
0: എനിക്കൊരു ചിരിയില്ല.
1: ഇതിലെന്താ പഠിക്കാറില്ലേ ആളുകൾ?
0: അല്ലല്ല, അങ്ങനല്ല, നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് അത്ര ശരിയൊന്നും അല്ല. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം നമ്മൾ അങ്ങോട്ട് പോയിട്ട് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ പ്രശ്നം തരുന്നത്. നമ്മളിപ്പോ ഒരു സന്തോഷം തരുമ്പോ, ഇപ്പൊ നിങ്ങൾ ഏത് മതത്തെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ പോലും, ഇപ്പൊ നമുക്കിപ്പോ ഒരു സന്തോഷം, ഭയങ്കര സന്തോഷമുള്ള ഒരു സമയത്ത് നിങ്ങൾ എപ്പോഴും ആ കൊള്ളാം, ദൈവമേ കൊള്ളാം, എനിക്ക് ഇങ്ങനെയൊക്കെ കൊള്ളാം കുറച്ച്
1: തരും. എല്ലായ്പ്പോഴും അല്ല, മിക്കപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യം കിട്ടുന്ന സമയത്ത് ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ഗോഡിൻ്റെ അടുത്ത് പറയാറ്, ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ അടുത്ത് പറയാറുണ്ട് നന്ദി. പിന്നെ ഏറ്റവും കൂടുതൽ യുണീക്കിനെ വിശ്വസിക്കാം, അപ്പോൾ അതിനോട് ഞാൻ നന്ദി പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ലതല്ലേ. അപ്പോൾ ഒരു കോൾ ഉണ്ട്, ആ ഒരു കോളിലേക്ക് കൂടെ നമുക്ക് പോകാം, നമ്മുടെ കത്തി മാത്രം കേട്ടുകൊണ്ടിരിക്കാതെ.
0: ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഹലോ, വ്യക്തമാണല്ലേ, റേഞ്ചിലൂടെ നിൽക്കുവോ
2: മോനെ. പിന്നെ നേരത്തെ തൊട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ മോനെ, റിസീവർ എടുത്ത് മാറ്റി വെച്ചേക്കോ.
0: അയ്യോ, നമുക്ക് അങ്ങ് റിസീവർ എടുത്ത് മാറ്റി വെക്കാക്കൂല്ല ഇവിടെ.
1: നമുക്ക് ഒരേ ടൈമില് കുറച്ചധികം കോൾസ് വരുന്നത് കൊണ്ടാകും ചെലപ്പോ മേ ബി കിട്ടാത്തത്. ഓക്കെ അമ്മ, പറഞ്ഞോളൂ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: അനുഭവങ്ങൾ പാലിച്ചാലല്ലോ മോളെ നമ്മുടെ ജീവിതം.
0: അതെ,
2: ഇതുപോലൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. നേരത്തെ വിളിച്ച് അമ്മമ്മ പറഞ്ഞ തൊട്ട്
1: ഒരു കഥ പറയാൻ പറ്റുമോ?
2: കഥയൊന്നും പറ്റത്തില്ല, അമ്മമ്മയ്ക്ക് ഒരു സല്യൂട്ട്.
1: ഓക്കേ, അപ്പൊ ഈ അമ്മയ്ക്ക് ഒരു ടാസ്ക് കൊടുക്കാം, നീതിനെ പെട്ടെന്ന് ഒരു കഥ
0: പറഞ്ഞോളൂ, പറയാമോ?
1: നോക്കാം, ട്രൈ ചെയ്യാം. ഓക്കേ, പറഞ്ഞോളൂ.
0: ഞാനൊന്നും
1: അറിയിക്കട്ടോ.
0: ഒരു ദിവസം ഒരു പയ്യൻ ഇങ്ങനെ ബൈക്കിലൂടി ഇങ്ങനെ നടന്നു വരികയാണ്.
1: ബൈക്കിലൂടെ നടന്നു
0: വരാം, ബൈക്കിലൂടെ ഇങ്ങനെ ഒരു റോഡിലൂടെ ഇങ്ങനെ പോവുകയാണ്. അതായത് വിജനമായിട്ടുള്ള ഒരു റോഡാണ്. അവൾ പെട്ടെന്ന് ഒരു പെൺകുട്ടി അവിടെ കൈ കാണിച്ചു ലിഫ്റ്റ് ചോദിക്കാൻ വേണ്ടി.
2: ഓക്കെ,
0: അല്ലല്ല, ലിഫ്റ്റ് ചോദിക്കാണ്. അപ്പോൾ പെട്ടെന്ന് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ബൈക്ക് നിർത്തിയപ്പോ ആ പെൺകുട്ടി കാണുന്നില്ല.
2: അത് അപ്പൊ അവൻ പേടിക്കും.
0: ഓക്കെ, ബാക്കി കഥ പറ. ബാക്കി എന്താണ് അവിടെ സംഭവിച്ചത്?
2: അത് വിളിച്ചായിരുന്നു അവളെ, അവളെ അവൻ വിളിക്കും. വിളിക്കുമ്പോഴത്തേക്ക് അവള് പറയുവേ ഞാൻ വരുന്നെന്ന് പറയും. പെട്ടെന്ന് അപ്രത്യക്ഷമാകും. അന്നേരം അവളൊരു പ്രേതമാണ്.
1: അപ്പോഴവൻ വളരെയധികം പേടിക്കുന്നു. സന്ധ്യാസമയൊന്നുമല്ലല്ലോ, രാവിലെയാണ്. രാവിലെയാണ് അപ്പൊ എന്തായാലും അവൻ അപ്പുറത്തും ഇപ്പുറത്തും തിരിഞ്ഞു നോക്കുന്നു. എന്നിട്ട് അവൻ പെട്ടെന്ന് വണ്ടിയുടെ ആക്സിലേറ്റർ കൂട്ടാൻ നോക്കുന്ന സമയത്ത് വണ്ടി മൂവ് ആകുന്നില്ല. ആ ഒരു സമയത്ത് മൂവ് ആവാത്ത സമയത്ത് അവൻ വളരെയധികം പാനിക് ആവുന്നു. ആ പാനിക് ആവുന്ന സമയത്ത് പെട്ടെന്ന് അവൻ ആക്സിലേറ്റർ കൂട്ടി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു വെളുത്ത രൂപം അവന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അവൻ അമ്മ കട്ടായി
0: പോയിട്ടോ.
1: ഒരു വെളുത്ത രൂപം മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് അവൻ അപ്പൊ അത് കണ്ട് പേടിക്കുന്നു. ആ ഒരു സമയത്ത് അവൻ തിരിഞ്ഞു വണ്ടി തിരിഞ്ഞു നോക്കാം. ആ തിരിച്ചിരിക്കാൻ പോകുമ്പോഴേക്കും അവിടെ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു ഗൈസ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് പറയാലോ, കഥയൊക്കെ നമുക്ക് എങ്ങനെയല്ലോ ഉണ്ടാക്കാലോ. ഇങ്ങനെ പോയാൽ നമ്മളൊരു സിനിമ
0: തയ്യാറാക്കുവന്നില്ലേ.
1: അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. അപ്പൊ നമുക്ക് ഭാര്യമാരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട് ഒരു പാട്ടിട്ടാലോ നിതിനെ. അതേത് പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് മനമറിയുന്നോള് ഇവള കിട്ടിയോള് ടൂടു ടൂടു ടൂട്ടു പെട്ടെന്ന് എന്റെ മൈൻഡിലേക്ക്
0: വന്നതാട്ടോ. അപ്പൊ
1: എന്റെ ഭാഗ്യാണ് എല്ലാ ഭാര്യമാരെ സ്നേഹിക്കുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും വേണ്ടിട്ട് ഇല്ലേ, ഭർത്താക്കന്മാർക്ക് വേണ്ടി, ഭർത്താക്കന്മാരെ എല്ലാ ഭാര്യമാർക്കും വേണ്ടി ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. ഈ ഒരു പാട്ട് കേൾക്കുമ്പോ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പ്രണയം ഒക്കെ ഇങ്ങ് പൂത്തു വിടരട്ടെ ഇല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട്
0: കേൾക്കാം. ഐശ്വര്യ കഴിച്ചു എനിക്കൊന്നറിയണം.
1: ഓക്കെ ഗൈസ്,
0: ശരി.

0: നിമിഷവും കേൾക്കൂ ഏക റേഡിയോ 91.2.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും
6: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
5: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
7: നേടാം.
8: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
9: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
10: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
7: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
6: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
8: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
9: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: முக்குத்தி கடுகா கணிந்த காய்த்தோட்டம் நீதானா.
1: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
6: നേടാം.
7: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
8: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
9: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: യെസ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇത് എന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളതാകട്ടെ നിങ്ങളുടെ സ്വന്തം ആർ ജെ നിതിനുണ്ണിയും ആർ ജെ ഐശ്വര്യമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല നല്ല പാട്ടുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും മടങ്ങിയെത്തിയിട്ടുള്ളത് അല്ലേ ആർ ജെ നിതിനുണ്ണി. അപ്പോൾ അതെ, ആർ ജെ നിതിനുണ്ണി ഉറങ്ങിപ്പോയോ? ആർ ജെ
1: ഉറങ്ങിപ്പോയോ എന്നല്ല, ഞാൻ ഇങ്ങനെ മൂരി നിവർന്നെയാണ്. അറിയത്തില്ല, ഇങ്ങനെ കൈയൊക്കെ പൊക്കി നമ്മളിങ്ങനെ ഒരു ഒരു ഒരു
0: പട്ടികൾ കടിക്കാറുള്ള വയലേക്ക് വന്നതാണ്. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്?
1: നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഐശ്വര്യ ഇങ്ങനെ പൂമ്പാറ്റയെ കുറിച്ച് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് കോൾ വന്നു.
0: അപ്പൊ ചേട്ടന് പെട്ടെന്ന് ഏത് ഒരു മൃഗമാകാനാണ് ഇഷ്ടം അടുത്ത ജന്മത്തില്?
1: എനിക്ക് അങ്ങനെ മൃഗമാവാനൊന്നും ആഗ്രഹമില്ല. അടുത്ത ഈ ജന്മത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങ് ജീവിച്ച് അടുത്ത ജന്മത്തിൽ ഏത് മൃഗം ആവണം? എനിക്ക് ആനയായ കൊള്ളുന്നുണ്ട്. കാട്ടിൽ ജീവിക്കുന്ന ആനയായ മതി എനിക്ക്. അതാവുമ്പോ കുഴപ്പമില്ലല്ലോ.
0: സ്വന്തം
1: ഇഷ്ടത്തിനല്ല, എന്നാലും അത്യാവശ്യം വലിയ ഒരാളാണ്, നമ്മുടെ കരയിലെ ഏറ്റവും വലിയ ജീവിയല്ലേ.
0: അങ്ങനെ ഓക്കെ, സഫർ ചെയ്ത് ലൈഫ് ജീവിക്കാൻ വയ്യാത്തത് കൊണ്ട് വേണം. അപ്പൊ എന്തായാലും നമുക്കൊരു കോൾ ഉണ്ടോ, ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
1: നമസ്കാരം, ഇതാരാണ് സംസാരിക്കുന്നത്? നമ്മളാന്നാലും പ്രേക്ഷകർക്ക് അറിയണ്ടേ ഇതാരാണ്?
2: പ്രേക്ഷകർക്കെല്ലാം അറിയാം, ഞാൻ 9-10 വർഷം
0: ആവുന്നു.
1: ഇപ്പൊ പുതിയായിട്ടൊരാളെ ഇന്ന് റേഡിയോ ഒന്ന് വെച്ച് നോക്കാം എന്ന് പറയുമ്പം ഇതാരാ വിളിക്കുന്നതെന്ന് അറിയാതെ അവരെന്ത് കേൾക്കും ഇത്?
0: ഞാൻ പറയാം, കന്നേറ്റിയിൽ നിന്നും വിജയമേമയാണ് വിളിക്കുന്നത്.
2: കഴിഞ്ഞ ആഴ്ച എന്നോട് ചോദിച്ചു,
0: എന്താ
2: മോളെ കഴിഞ്ഞ പിന്നെ എന്താ പറയാ, കഴിഞ്ഞ പാസഞ്ചർ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചു, പക്ഷെ അന്നേരം ഒന്നും കിട്ടുന്നില്ല. വെല്ലുണ്ട്
0: എടുത്തല്ലോ, പറഞ്ഞോളൂ അമ്മയ്ക്ക് ഇതുപോലെ കഥകളൊക്കെ പറയാനുണ്ടോ?
2: എന്തുവാ മോളെ കഥ, ജീവിതമേ കഥയാണല്ലോ.
0: അപ്പോ വീണ്ടും നമുക്കൊരു കഥയിലേക്ക് പോവാം. നമ്മളൊരു കഥ പറയാം, അതിന്റെ ബാക്കി അമ്മ
1: പറയണം.
2: എന്തുവാ മോളെ, എനിക്ക് അറിയാമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവിടെ
1: അങ്ങനല്ല, പുതിയ കഥ അങ്ങ് ഉണ്ടാക്കണോ? അങ്ങ്
2: സങ്കല്പം.
1: അതായത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു കഥ പറയും, അതിന്റെ ബാലൻസ് അമ്മ അങ്ങ് പറയണം.
0: അമ്മയുടെ സങ്കല്പം
1: കയ്യിലൊക്കെ ഇട്ടങ്ങ് പറയണം.
2: അതൊക്കെ നമുക്ക് സ്വയമേ മനസ്സിൽ തോന്നുകയാണ്, നമ്മളൊന്നും പഠിച്ചിട്ടല്ല വരുന്നത്, വന്ന് നമ്മളെല്ലാം
0: പഠിക്കുന്ന മുന്നിൽ എത്തുമ്പോ ഒരു പേടിയില്ല, നമ്മൾ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. നമുക്ക് വാക്കുകൾക്ക് ക്ഷാമം കിട്ടാറില്ല,
2: പേടി തീരണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണം. നമ്മളങ്ങ് ഇങ്ങോട്ട് ജനിക്കുമ്പോഴേ അങ്ങ് നടക്കുവോ? ഇല്ലല്ലോ, ഒരുപാട് വീഴ്ച വീണതിന് ശേഷം ഒക്കെ നടന്നെത്തത്തുള്ളു.
1: ഐശ്വര്യ കഥ പറയാമേ കേട്ടോ.
2: പാലും തലയില്ല, പിന്നെ ഇടഭാഗമെല്ലാം ഉള്ളു.
1: ആ നടുവാൻ വെച്ചിട്ട് കഥ ഇപ്പൊ
0: കേൾക്കുന്നതായിരിക്കും. ഒരു വലിയൊരു കാട്, ആ ഒരു കാടിന്റെ നടുവിലൂടെ നല്ല സുന്ദരമായിട്ട് അതിമനോഹരമായിട്ട് ഒഴുകുന്ന ഒരു പുഴയുണ്ടായിരുന്നു. ആ ഒരു പുഴയുടെ തീരത്തായിരുന്നു എല്ലാ കിളികളും എല്ലാ മൃഗങ്ങളും ഒക്കെ വന്നിട്ട് വെള്ളം കുടിക്കാറുണ്ടായിരുന്നു.
1: ഞാൻ പറയാം, അവിടെ അത് അലക്കാനായിട്ട് ഒരു
2: പാരതപ്പുഴയിലും
1: അതാ അവിടെ അലക്കാനായിട്ട് ഒരു പെൺകുടി ഇതാ വരുന്നു. അവിടെ കയ്യിൽ ഒരു ബക്കറ്റിനകത്ത് കുറെ തുണികളുണ്ട്. അവൾ ആ തുണിയുമായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് നിവറ് നോക്കുമ്പോൾ അവിടെ എന്തോ കണ്ട് അവൾ സൂക്ഷിച്ചിങ്ങനെ നോക്കുകയാണ്. ബാക്കി അമ്മ പറ അല്ല, ബാക്കി കഥ പറ, ബാക്കി കഥ പറ, എന്താണ് അവൾ അവിടെ കണ്ടത്? അതിനെ കുറിച്ച് അമ്മ ബാക്കി സംസാരിക്കും.
0: ഒരു അതിമനോഹരമായ സുന്ദരമായ കാട്, ആ ഒരു കാടിന്റെ നടുവിലൂടെ സുന്ദരമായി ഒഴുകുന്ന ശാന്തമായി ഒരു ഒഴുകുന്ന ഒരു പുഴയുണ്ടായിരുന്നു. ആ ഒരു പുഴയുടെ തീരത്തായിരുന്നു എല്ലാ മൃഗങ്ങളും പക്ഷികളും ഒക്കെ വന്ന് വെള്ളം കുടിച്ച് ദാഹം തീർക്കാറുള്ളത്.
1: അപ്പോൾ ആ പുഴയിലേക്ക് ഒരു പെൺകുട്ടി തുണി കഴുകാനായിട്ട് ഒരു ബക്കറ്റ് തുണിയുമായിട്ട് അവളിങ്ങനെ മന്ദം വന്ന് നടന്നു വരികയാണ്. അവൾ ആ പുഴയിലേക്ക് ഇങ്ങനെ തുണി ഇങ്ങനെ മുക്കിയിട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് നിവർ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ അങ്ങകലെ ഒരു കാര്യം കണ്ടു. അവൾ അങ്ങോട്ട് സൂക്ഷിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിന് ബാക്കി അമ്മ കഥ പറ.
2: അയ്യോ, ഞാൻ എന്തോ
1: പറയാനാ,
2: ഇതാ പറയുന്നെങ്കിലും നമ്മള് ഓർത്ത് ഇച്ചിരി സമാധാനത്തിലൊക്കെ ഇരുന്ന് കുറച്ച് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ
1: കഥകളൊക്കെ വന്നേനല്ലേ
2: വന്നേനെ. പിന്നെ നമ്മളെ ഇപ്പൊ ഈ പെട്ടെന്ന് കേക്കുമ്പോ എന്താണെന്ന് നമ്മളിങ്ങനെ ഒരു അങ്കരാപ്പ
0: ശരിക്കും ആ ഒരു പെൺകുടി അമ്മയായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ, എന്നിട്ട് ബാക്കി കഥ പറയൂ. ഇല്ലേ അങ്ങനെ പറഞ്ഞു
1: വിജയമമ്മ അവിടെ എന്താ,
2: ഞാനൊന്നും പറയുന്നില്ല. ചിലപ്പോ അത് പറഞ്ഞത് ഒപ്പില്ലെന്നൊരു പിന്നെ അത് ഒരു പോരാ.
0: അമ്മ എന്നല്ലേ മുമ്പേ പറഞ്ഞേ പേടി വേണ്ട എന്ന്. അമ്മ പറഞ്ഞോളൂ പേടിക്കണ്ട, പറഞ്ഞോളൂ.
1: ഈ നമ്മളെ ഈ ശ്രോതാക്കൾക്ക് ശരിക്കും പേടി ഇല്ല. കാരണം എന്റെ ഒരു ഫ്രണ്ടിന്റെ എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ പറയാ, ഞാൻ ഇതൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ട് ഗാനാഞ്ചലിലേക്ക് ഉണ്ടെന്ന് വിളിക്കു എന്നൊക്കെ പറഞ്ഞ പോടാ എനിക്ക് പേടിയാ എന്ന് പറഞ്ഞു. ശരിക്കും ഒരു ഇത്രയും പുതിയ തലമുറ ആയതുകൊണ്ട് കൂടി അവന് വിളിക്കാൻ പോലും പേടി, അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാൻ പോലും ഒരു പേടി. അപ്പൊ അങ്ങനെയുള്ള ഒരു പേടി ഈ നമ്മളെ ഈ വിളിക്കുന്ന പ്രേക്ഷകർക്കില്ല, ശ്രോതാക്കൾക്കില്ല. അല്ലെ ഈ കന്നി ടി വിജയമേക്കാടെ പേടിയില്ല എന്തൊക്കെയാ?
2: പേടിയുണ്ട് മോനെ, പേടിക്കണ്ടൊക്കെ നമ്മള് പേടിക്കണം. എല്ലാം പേടിക്കുന്നില്ലെങ്കിലും നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മള് പേടിക്കണം.
0: അവിടെ നമ്മൾ എത്ര സൗഹൃദപരമായിട്ട് സംസാരിച്ചാലും നമുക്കൊരു നാവിനൊരു കടിഞ്ഞാൻ വേണമല്ലേ അമ്മ? നമ്മളെ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. അമ്മയായിരുന്നെങ്കിൽ എന്തായിരുന്നു കാണുന്നത്? ബാക്കി കഥ പറയൂ, പറഞ്ഞിട്ട് പോയാ മതി ഇവിടുന്ന്.
2: വണ്ടിയിലിരിക്കാ ഇങ്ങും പോന്നില്ല മോനെ, എവിടെ പോയാനാ? ഇനി പോന്ന ഒരിടത്തേ ഉള്ളു, പോയിട്ട് പിന്നെ വരുത്തൂല്ല.
0: ഏ ഓ അങ്ങനെ അങ്ങനൊന്നും പറഞ്ഞു വിട. ഓക്കെ പറയാമോ? ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. അങ്ങ് ദൂരെ അവൾ കണ്ടത് ഒരു തോണിക്കാരനെയായിരുന്നു. ആ ഒരു തോണിക്കാരൻ ഇങ്ങനെ മന്ദം മന്ദം തോണിയും തുഴഞ്ഞു വരുന്നു. അവള് ആ ഒരു തോണിയിൽ അങ്ങോട്ട് വരുന്നു എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒരു ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിതിൻ ഉണ്ണി, ഞാൻ ഈ കഥയല്ല പറയാൻ വന്നത്. ഞാൻ പറയാൻ വന്നത് ഒരു ഞാനൊരു മീനിന്റെ കഥയായിരുന്നു പറയാൻ വന്നത്.
1: അപ്പോഴത്തേക്ക്
2: നിങ്ങള് രണ്ടുപേരും കൂടി ഇങ്ങനെ എപ്പോഴും ആയും പകലും അല്ല അത്. ഞാനിത് റെഡിയായിരുന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അറിയാവോന്ന് ഞാനൊന്ന് അറിയട്ടെ. നമ്മുടെ പക മൊത്തം അലമ്പ, ഭയങ്കര അടി വഴക്ക് പ്രശ്നങ്ങളാ. പക്ഷെ രാത്രി ആകുമ്പോ നമ്മള് കെട്ടിപ്പിടിച്ചിരുന്നു
1: അങ്ങോട്ട്.
2: പറയാവോ? പക മൊത്തം അടിയും വഴക്കുക.
0: ഒരു ക്ലൂ വേണം, ക്ലൂ ക്ലൂ ക്ലൂ ക്ലൂ.
2: നമ്മള് എന്തോ ക്ലൂ ഉണ്ടോ? ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മള് നമ്മളെ തന്നെ ചിന്തിച്ചോ, നമ്മള് സ്വയം മനസ്സുകൊണ്ട് അടിയും
0: വഴക്കൊക്കെ.
2: ആരെങ്കിലും മെസ്സേജ് അയച്ചോ? ഞാൻ നേരത്തെ റേഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്.
0: ഇല്ല, കണ്ണാണ് ആൻസർ.
2: തീർച്ചയായിട്ടും
0: അല്ലമ്മ, ഞാൻ എന്നാ ചെയ്തെന്നറിയാവോ? ഞാൻ ഇങ്ങനെ നിതിൻ ആർജി നിതിൻ ഉണ്ണി ഇങ്ങനെ ഫേസ് ടു ഫേസ് നമ്മൾ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ചേട്ടൻ ഇങ്ങനെ കണ്ണ് ചിമ്മുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും നമ്മളായിട്ട് റിലേറ്റഡ് ആകുമ്പോ കണ്ണ് ചിമ്മിയപ്പോ കൂടി തിട്ടുന്നത്. അങ്ങനെ വന്ന ആൻസർ ആണ് കേട്ടോ.
1: കൊള്ളാം.
0: അപ്പൊ ഇതാണ് ഞാൻ കുറച്ച് മുന്നേ ഇങ്ങനെ പറഞ്ഞത്, നമ്മൾ ആളുകളെ ഒബ്സർവ് ചെയ്യണമെന്ന്. കണ്ടോ, ഒബ്സർവ് ചെയ്യുമ്പോ മനസ്സിലായോ? ഇല്ല
2: അമ്മല്ലോ, ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞ പ്രായത്തിൽ ഒരുപാട് ആയി. നിങ്ങളുടെ യുവല്ല, നിങ്ങളൊക്കെ ഇനി ഒരുപാട് കാര്യങ്ങളിൽ കടന്നു വരാനുള്ളവരാ.
1: ഞങ്ങളിങ്ങനെ പുറകോട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക.
2: നിങ്ങള് മുന്നോട്ട് തന്നെ, നിങ്ങള് മുന്നോട്ടാ, കുഴപ്പമില്ല മോനെ. നിങ്ങളൊരു അരവും കുരവൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവല്ലേ പുറന്നോട്ട്.
0: പറ
2: ചായ കുടിച്ചു മോളെ, ചായ കുടിച്ച് പുട്ട് എന്തൊക്കെയാ. രാവിലെ ഒരു ചെറിയ കടിയും ചായ ഒക്കെ ഉണ്ട്.
1: വിജയമ്മയ്ക്ക് ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ള ആഹാരം എന്തുവാ?
2: എനിക്ക് ഈ പലകറോത്തി എന്ന് പറയാം, അരിപ്പത്തിരി, അരിപ്പത്തിരിയും
1: ചിക്കനും.
2: ഉച്ചക്കലത്തെ ഫുഡ് എനിക്ക് കുഴിമന്തി എത്ര കിട്ടിയാലും. പിന്നെ വൈകിട്ട് ഒരു ചൂടിനൊക്കെ ഒരു കാറ് ചായ അത്രേ ഉള്ളു. പിന്നെ വീട്ടിലെ പഴങ്കഞ്ഞി, വീട്ടിലെ പഴങ്കഞ്ഞിയും ഇച്ചിരി ഉണക്ക മീനും താരിമുളകും ഇങ്ങനെയൊക്കെ ഉള്ളത് ഇച്ചിരി പഞ്ചസാരം ഒക്കെ ആയിട്ട് കിട്ടുവാണെങ്കിൽ ഏറ്റവും വലിയ
0: ഉണ്ട്. നമ്മളിപ്പോ കാശ് കൊടുത്ത് അങ്ങോട്ട് പോയിട്ട് പഴങ്കഞ്ഞി കുടിക്കുന്ന യുഗമാണ്.
2: പഴങ്കഞ്ഞി കടയിലുമുണ്ട്.
0: അപ്പൊ അതൊന്നും അങ്ങനെ നിന്ന് പോയിട്ടില്ല. എന്നാലും അമ്മ വിളിച്ച വളരെയധികം സന്തോഷം കേട്ടോ.
2: സന്തോഷം നിങ്ങളോടും, സന്തോഷം കേൾക്കുന്നതിന്റെ പാസഞ്ചറിനോടും സന്തോഷം. ഞാൻ മുമ്പേ കൊച്ചു പറഞ്ഞതുപോലെ ഒരുപാട് പ്രാവശ്യം വിളിച്ചു
0: കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നോണ്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇപ്പോഴും എല്ലാവരും നമ്മൾ പാട്ട് പോകുന്ന സമയത്താണ് വിളിക്കുന്നത്. നമ്മുടെ ലൈവ്
1: തുടങ്ങുന്നത്
0: ഓക്കെ അമ്മ. എന്തായാലും വളരെയധികം സന്തോഷം കേട്ടോ. അപ്പോ നിതിനെ, നമ്മളങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു, കഥകളൊക്കെ പറഞ്ഞപ്പോ ഇപ്പൊ ഞാൻ പെട്ടെന്നൊരു കഥ ആലോചിച്ചതാണ്. നമുക്കിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു കഥയാണ് ഈ കഥയായിട്ട് റിലേറ്റ് ചെയ്തൊരു കഥ പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ മറ്റൊരു കോൾ കൂടി വരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് പോകാം.
3: ഹലോ.
0: ഹലോ, ഗുഡ് മോർണിംഗ്
3: മക്കളുമാരെ. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
3: ആ രാവിലെ രണ്ടുപേരുടെ വന്ന് ആൾക്കാരെ ഇട്ട് വെള്ളം കുടിപ്പിക്കുന്നു. ഞാനൊരു ചെറിയ കഥ പറയാം മോളെ. ചെറിയ വള്ളികളുള്ള നീളമുള്ള സഞ്ചിയിൽ കക്ഷത്തിൽ തൂക്കി ധൃതിയിൽ നടന്നു വന്ന അയാൾ വഴിയിലെ ചായക്കടയിൽ ഇരിക്കുകയായിരുന്നു. ചെറിയ വള്ളികളുള്ള നീളമുള്ള സഞ്ചിയിൽ കക്ഷത്തിൽ തൂക്കി ധൃതിയിൽ നടന്നു വന്ന അയാൾ വഴിയിലെ ചായക്കടയിൽ ഇരിക്കുകയായിരുന്നു.
1: ഞാൻ കേട്ടായിരുന്നു, ഒന്ന് ഒന്നുകൂടെ പറഞ്ഞു.
3: അപ്പോൾ ഒരാൾ നടന്നു വന്ന് ആ വയസ്സനോട് ചോദിച്ചു, കൊല്ലന്റെ ആല എവിടെയാ? വയസ്സൻ പറഞ്ഞു, 4 മണിയൊക്കെ കഴിഞ്ഞതല്ലേ, ഇനി നോക്കണ്ട. അയ്യോ, അത്യാവശ്യമാണ്. നീണ്ട സഞ്ചിയിൽ കിടന്ന ഇരുമ്പ് ഉപകരണങ്ങൾ അസഹ്യതയോടെ കലവില കൂട്ടി. ദാ ആ വളവ് കഴിഞ്ഞാൽ വലത്തെ പറമ്പില ചെന്ന് നോക്ക്, വയസ്സൻ പറഞ്ഞു. അയാൾ ധൃതിയിൽ നടന്ന് കലവില കൂട്ടുന്ന ലോഹങ്ങളെ കൈകൊണ്ട് അടക്കി നിർത്തി സഞ്ചി നെഞ്ചോട് അടുപ്പിച്ചു. അടുപ്പിച്ചു പിടിച്ചു അയാൾ ഓടുന്നത് പോലെ നടന്നു. വളവുകൾ തിരിഞ്ഞ് വലത്തെ പറമ്പിലെ ചെറിയൊരു കുടില് കണ്ടു. കുടിലിനു മുന്നിൽ വെറും നിലത്ത് വീണുകിടക്കുന്ന കൊല്ലനെയും കണ്ടു. അയാൾ കുനിഞ്ഞിരുന്ന് കൊല്ലനെ തട്ടി വിളിച്ചു. സഞ്ചിയിൽ നിന്ന് ലോഹത്തിന്റെ അറ്റം അയാളുടെ താടിയിൽ തട്ടി വേദനിപ്പിച്ചു. കൊല്ലൻചേട്ടൻ ഒന്ന് എണീക്ക്. ആരാ, എന്താ? അത് കൊല്ലൻ ചാടി എണീറ്റു. അത്യാവശ്യമാ, ഒന്ന് മൂർച്ച കൂട്ടണം. നാളെ വാ, അല്ലെങ്കിൽ രാത്രി 12 മണിക്ക് ശേഷം വാ, കൊല്ലം പറഞ്ഞു. അയാൾക്ക് ധൃതിയുണ്ട്, രാവിലെ പണിക്ക് പോകും.
0: മുമ്പ് ഇത് ക്രിയേറ്റ് ചെയ്ത് പറയുന്ന കഥയാണോ?
3: ധൃതിയുണ്ട്, രാവിലെ പണിക്ക് പോകും, മുമ്പ് ശരിയാക്കി തരാം. അയ്യോ, രാത്രിയാണ് പണി, കള്ളനല്ലേ? തന്നെ കള്ളനെന്ന് വിളിച്ച കൊല്ലനോട് അയാൾ ദേഷ്യപ്പെട്ട് ഓടിപ്പോയി. പെട്ടെന്നുണ്ടാക്കിയല്ല, നേരത്തെ ഒരു കഥ
0: വായിച്ചേരാതിരുന്നതാണെന്നുള്ളതെ.
1: അല്ല, നിങ്ങൾ എന്നിങ്ങനെ സന്തോഷത്തോടെ പാട്ടായിക്കിട്ട് പോകുന്ന രസമാണോ ഇത്? ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടിയൊക്കെ ഇല്ലേ അടിപൊളി. പിന്നെ എന്തുകൊണ്ട് വിശേഷം ഞായറാഴ്ചയായിട്ട്?
3: ഞായറാഴ്ചയായിട്ട് നിങ്ങൾ വന്നിരിക്കുമ്പോ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും വേണ്ടല്ലോ, ഇതൊക്കെ പോലെ. അല്ല, ഞായറായാലും ശനിയായാലും മക്കൾ രണ്ടുപേരോട് വന്നിരിക്കുമ്പോഴേ എല്ലാം വിഷമങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അത് മനസ്സിൽ നിന്ന് മാറി നിങ്ങളുടെ കൂടെ ഒന്ന് സന്തോഷിക്കുമ്പോ ഒരു ദിവസം അങ്ങ് പോയി കിട്ടുമല്ല.
1: ഞാനൊരു പാട്ട് പഠിക്കും. ഞാൻ ആ പാട്ടിന്റെ ലാസ്റ്റ് വെച്ചിട്ട് അമ്മ വേറൊരു പാട്ട് പാടാവോ? അമ്മ പാടി കഴിഞ്ഞിട്ട് ആ പാട്ടിന്റെ അവസാനം ഐശ്വര്യ അത് വെച്ചൊരു പാട്ട്
0: ഐശ്വര്യ
1: നമ്മൾ മൂന്നിടാശ്വര്യ
0: നേരത്തെ എടുക്കുന്ന ടോപ്പിക് ആയിരുന്നു.
1: പവിഴ വല്ലി പൂത്തുലഞ്ഞ നീലവാനം, അതിന്റെ ബാലൻസ് പാട്. എന്റെ വേറെ ഞാൻ ഒരു പാട്ട് പാടാം, ആ പാട്ടിന്റെ അവസാനം വരുന്ന അക്ഷരം ഉണ്ടല്ലോ, ആ അക്ഷരം ഞാൻ എന്തായാലും പറയും. അന്നേരം ആ അക്ഷരം വെച്ച് അമ്മ ഒരു പാട്ട് പാടണം. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനില കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. നാ നാ നാ വെച്ച് അമ്മ പാട്ടോട്.
3: നീലവാനച്ചോലയിൽ നീണ്ടിടുന്ന ചന്ദ്രിക.
1: ആ കാ വെച്ച് ഐശ്വര്യ ഇപ്പൊ പാടും. ആ പാട് പാട് പാട്. അമ്മ ഐശ്വര്യ തോറ്റോണ്ടിരിക്കണം കേട്ടോ.
3: കൽപ്പാന്ത കാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി വന്നു വന്നു.
1: സൂപ്പർ, ഇത് മതി ഇത് മതി. കൊള്ളാം കൊള്ളാം, ഞാൻ ഹാപ്പി ആയിരിക്കുന്നു.
0: അപ്പൊ നാളെ നമുക്ക് ഈ ഒരു ടോപ്പിക് എടുത്താലോ,
1: ഈ ഒരു
0: ടോപ്പിക് ഉള്ള. അപ്പൊ നാളെ നമുക്ക്
3: എന്റെ കൊച്ചുമോൾ ഒരു പാട്ട് പാടട്ടെ.
1: ആ പാടിക്കോ പാടിക്കോ പാടിക്കോ.
4: ഒറ്റക്കിരുന്നു അടുത്ത നേരം മുറ്റത്ത് ഞാൻ ഒരു മാവ് നട്ടു. ഒറ്റക്കിരുന്നു അടുത്ത നേരം മുറ്റത്ത് ഞാൻ ഒരു മാവ് നട്ടു. ആവണം വെള്ളം ഒഴിച്ചു പിന്നെ തണലായി ഞാൻ അതിൻ കൂടെ നിന്നു. ആവോളം വെള്ളം ഒഴിച്ചു പിന്നെ തണലായി ഞാൻ അതിൻ കൂടെ നിന്നു. മാവ് വളർന്നു മാമ്പു വിരിഞ്ഞു മാമ്പഴം താഴേക്ക് വീണു കാറ്റിൻ.

0: അണ്ണാനും മൈനയും കൂടെ വന്നു, ഒറ്റയ്ക്കിരുന്നു അടുത്ത നേരം കൂട്ടിന് പിന്നെയും കൂട്ടർ വന്നു, ഒറ്റയ്ക്കിരുന്നു അടുത്ത നേരം കൂട്ടിന് പിന്നെയും കൂട്ടർ വന്നു.
1: മോളുടെ പേരെന്താണ്? കൊള്ളാൻ.
0: വേദ.
1: ഓക്കേ, വേദ
2: എത്ര പഠിക്കുന്നേ?
0: രണ്ടില്.
2: രണ്ടില്? സ്കൂളിൽ പഠിപ്പിച്ച പാട്ടാണോ ഇത്?
0: അല്ല,
2: പിന്നെ
1: പഠിച്ച പാട്ടാണ്. കുഞ്ഞ്
0: സ്കൂളില് മലയാളം സോങ്ങിന് പഠിച്ച പാട്ടാ.
2: ആണല്ലേ.
1: ഓക്കേ, കൊള്ളാ കേട്ടോ. മോൾ ഈ പാട്ട് പാടിയപ്പോ എന്റെ മനസ്സിൽ മറ്റൊരു പാട്ട് വന്നു.
2: ഓക്കെ,
1: അപ്പൊ എന്താ
0: രാവിലെ?
1: ഓക്കെ മോളെ, വിളിച്ച വളരെയധികം സന്തോഷമുണ്ടോ. ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഈ ഒരു പാട്ടിങ്ങനെ വന്നാട്ടോ. എനിക്കിപ്പോഴും ഈ ഒരു പാട്ട് ഭയങ്കര ഇഷ്ടാ. പാടട്ടെ? പാടട്ടെ? എനിക്ക് ചിരി വരാട്ടോ.
2: എന്താണെന്നറിയാം.
1: അതെ, അതുണ്ടാകും. കൊള്ളത്തില്ല എങ്കിലും ഒരു അർത്ഥമുള്ള ഒരു പാട്ടാട്ടോ. ലിറിക്സിന് ഞാൻ പാടുമ്പോ ഒരു അർത്ഥമുണ്ടോ കുന്തമുണ്ടോ എന്ന് എനിക്കറിയില്ലാട്ടോ. അപ്പൊ എന്നാലും
2: പാടാം.
1: ഓർമ്മ വേണ്ടാടേന്നല്ലേ. അകലുകയാണോ മറയുകയാണോ എന്നെ

0: ഇതുപോലെ അല്ലേ നിതിനെ നമ്മളും അല്ലേ പാന്തർ പെരുവഴി അമ്പലം തന്നെ ഇല്ലേ? അപ്പൊ അങ്ങനെ നമ്മളെപ്പോഴും എപ്പോഴും ഇത് പറയാറുണ്ടല്ലോ, നമുക്ക് നമ്മളെ വഴിയിൽ കാണുന്ന യാത്രക്കാരെയൊക്കെ പോലെ തന്നെയാണ് നമ്മളുടെയൊക്കെ ലൈഫും അല്ലേ. അങ്ങനെ ഒന്നും സ്ഥിരതയുള്ളതല്ല, നമ്മളൊക്കെ എന്തിനോ വേണ്ടി കാണുന്നു, എന്തിനോ വേണ്ടി പോകുന്നു അല്ലേ. അങ്ങനെയൊക്കെയാണ് ജീവിത യാഥാർത്ഥ്യങ്ങൾ, അങ്ങനെയാണ്. പക്ഷേ എന്ത് നിങ്ങളുടെ അടുത്തു നിന്ന് പോയാലും പോകാത്തതായിട്ട് ഒന്ന് മാത്രമുണ്ട്. എന്താണത്?
1: എന്താണ്? നമ്മുടെ വിദ്യാഭ്യാസമാണോ?
0: അല്ല, നിങ്ങളുടെ എന്റെ റേഡിയോ എങ്ങനെയുണ്ട്?
1: നിങ്ങളുടെ
0: എന്റെ റേഡിയോ ഗൈസ് നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകും കൂട്ടായിട്ട്. അപ്പോ എന്തിനു വേണ്ടി നിങ്ങൾ അടുത്തോ എന്തിനു വേണ്ടി നിങ്ങൾ അകന്നോ, നിങ്ങളുടെ ലൈഫിൽ നിന്നും ആര് നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടോ, എന്ത് സന്തോഷം വന്നോ, എന്ത് സങ്കടം വന്നോ, എപ്പോഴും നിങ്ങൾക്ക് കൂട്ടായിട്ട് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും
1: അല്ലേ. അതിനായിട്ട് നിങ്ങൾ കൂടുതൽ അറിയൂ,
0: ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.
0: അപ്പോൾ വീണ്ടും നമുക്ക് കഥോർത്തുകൊണ്ടേ ഇരിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുകളൊക്കെ നമ്മളിവിടെ വെച്ച് തരുന്നുണ്ട്. വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ കൂടെ ആരില്ലെങ്കിലും ആരുണ്ട്,
1: റേഡിയോ,
0: നിങ്ങളുടെ എന്റെ റേഡിയോ ഒപ്പമുണ്ടാകും. അപ്പോൾ നമുക്ക് ടാറ്റാ, ബൈ ബൈ, സീ യു,
1: നാളെ കാണാം.
0: അതെ.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
0: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
3: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
4: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
3: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്, വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
7: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
8: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
10: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഇന്നലെ സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
3: അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം. എന്റെ റേഡിയോ 91.2.

0: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
5: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
7: താൻ എന്റെ ഒപ്പം പാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ലോക നേതാക്കൾ രാജ്യതലസ്ഥാനത്ത് ഭാരത മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് അല്പം മുൻപ് ഡൽഹിയിലെത്തി. ചൈനയിലെ ഗ്വാങ്ഷുവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. വരൾച്ച ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ ഒന്നാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം കൂടി തുറക്കാൻ തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ 29 കുളങ്ങൾ കോർപ്പറേഷൻ നവീകരിക്കും. നാളെ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഇന്നും നാളെയുമായി ഭാരത മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രത്തലവന്മാരും വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. ഇന്ത്യ, ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 11 അംഗരാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ആഗോള സാമ്പത്തിക രംഗത്തെ അനിശ്ചിതത്വങ്ങൾ നേരിടുന്നതിനുള്ള കൂട്ടായ പ്രവർത്തനം, വ്യാപാരം, നിക്ഷേപം, വിതരണ ശൃംഖലകളിലെ സഹകരണം എന്നിവ ഉച്ചകോടിയിലെ പ്രധാന ചർച്ചാവിഷയങ്ങളാണ്. ഭക്ഷ്യ ഊർജ്ജ സുരക്ഷ, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, നൂതനാശയങ്ങൾ എന്നീ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കും. അംഗരാജ്യങ്ങളിലെ സ്റ്റാർട്ടപ്പുകൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ ഫണ്ട്, ഇൻക്യുബേറ്റർ നെറ്റ്വർക്ക് തുടങ്ങിയ സംരംഭങ്ങളും ചർച്ചയാകും. പശ്ചിമേഷ്യയിലെ സംഘർഷം, റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയ ആഗോള വിഷയങ്ങളും പരിഗണിക്കും. നാളെ ന്യൂഡൽഹി പ്രഖ്യാപനത്തോടെ ഉച്ചകോടി സമാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് അല്പം മുൻപ് ന്യൂഡൽഹിയിലെത്തി. സഹമന്ത്രി ജിതിൻ പ്രസാദ് ന്യൂഡൽഹിയിലെ പാലം വിമാനത്താവളത്തിൽ വച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വൈകിട്ട് ചൈനീസ് പ്രസിഡന്റ് ഉഭയകക്ഷി ചർച്ച നടത്തും. 7 വർഷത്തിനുശേഷം ഇന്ത്യയിലെത്തുന്ന ഷീ ജിൻ പിങ്ങുമായി നടത്തുന്ന ചർച്ചയിൽ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയാകും. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഇന്ത്യയിലെത്തുന്നതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമമാർഗം മെച്ചപ്പെടുന്നു. ചൈനയിലെ ഗ്വാങ്ഷുവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാന സർവീസുകൾ സെപ്റ്റംബർ 21 മുതൽ പുനരാരംഭിക്കുമെന്ന് ചൈന സതേൺ എയർലൈൻസ് അറിയിച്ചു. 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ റൂട്ടിൽ വീണ്ടും സർവീസ് ആരംഭിക്കുന്നത്. ഫെബ്രുവരിയിൽ ഡൽഹി ചൈന സർവീസുകൾ എയർ ഇന്ത്യ പുനരാരംഭിച്ചിരുന്നു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം അവിടെ പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ സംഗമിക്കും. ഇത് 2-ാം തവണയാണ് അൻവർ ഇബ്രാഹിം കേരളത്തിലെത്തുന്നത്. പ്രധാനമന്ത്രിയാവുന്നതിന് 1 മാസം മുൻപ് 2022 സെപ്റ്റംബറിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനം. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഹ്രസ്വകാല കരാറുകൾ മുഖേന വൈദ്യുതി ലഭ്യമാക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ തൽക്കാലം ഒഴിവാക്കാനാകില്ലെന്നാണ് സൂചന. കേരളത്തിൽ വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. രാത്രികാലങ്ങളിൽ വീടുകളിൽ സംഭരിക്കുന്ന വൈദ്യുതി കെഎസ്ഇബിക്ക് തിരിച്ചു നൽകിയാൽ മികച്ച തുക നൽകുന്നത് സർക്കാർ ആലോചിക്കുമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. പുരപ്പുറ സോളാർ പദ്ധതികൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്നും ഉപഭോക്താക്കളുടെ അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാൻ കെഎസ്ഇബി തയ്യാറാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലുകളിലൂടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി താനൂർ നിയോജകമണ്ഡലത്തിലെ ഇരിങ്ങാവൂർ മീശപ്പടിയിൽ നവീകരിച്ച സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോർ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി ഇന്ന് മലപ്പുറം ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പ് നിർമ്മിക്കുന്ന 3 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി നിർവ്വഹിക്കും. പാലക്കാട് ജില്ലയിലെ മഴക്കുറവ് മൂലം വരൾച്ച ഭീഷണി നേരിടുന്ന ഒന്നാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം തുറക്കാൻ തീരുമാനം. ഈ മാസം 16-നാണ് ഡാം തുറന്ന് വെള്ളം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: വാളയാർ മീങ്കര ഡാമുകൾ തുറക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ജില്ലയിലെ പ്രധാനപ്പെട്ട ഡാമായ മലമ്പുഴയും തുറക്കുന്നത്. അതിനു മുൻപായി കൽമണ്ഡപം കനാൽ പാലം പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കും. രണ്ടുഘട്ടമായി 20 ദിവസം വെള്ളം നൽകാനാണ് തീരുമാനം. കൊടുവായൂർ പല്ലശന ചേരാമംഗലം ഭാഗത്തേക്കും കുഴൽമന്നം കുത്തന്നൂർ മാത്തൂർ ഭാഗത്തേക്കുമാണ് വെള്ളം വിടുന്നത്. ഒന്നാം വിളയ്ക്ക് തന്നെ ഡാമുകൾ തുറക്കേണ്ട സാഹചര്യമായതിനാൽ ജില്ലയിലെ രണ്ടാം വിള കൃഷിയിറക്കലും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്.
0: കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ 29 കുളങ്ങൾ കോർപ്പറേഷൻ നവീകരിക്കുന്നു. കാടുമൂടിയതും പായലും ചെളിയും നിറഞ്ഞ ഉപയോഗശൂന്യവുമായ കുളങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി വൃത്തിയാക്കുന്നത്. 17 കോടി രൂപ ചെലവഴിച്ചാണ് കുളങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി കോർപ്പറേഷൻ നവീകരിക്കുന്നത്. സുരക്ഷാ വിലയിരുത്തലുകളും പരിശോധനകളും തുടങ്ങിയിട്ടും ആലപ്പുഴ ദേശീയപാതയിൽ സുരക്ഷാ സംവിധാനങ്ങൾ പരിമിതം. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: അമ്പലപ്പുഴ, ചേർത്തല, കാർത്തികപ്പള്ളി എന്നീ താലൂക്കുകളിലായി 3 കർമ്മസേനകളുടെ നേതൃത്വത്തിലാണ് ദേശീയപാതയിൽ പരിശോധനകൾ നടക്കുന്നത്. ദേശീയപാതയിലെ അനധികൃത പാർക്കിംഗുകളും കൈയേറ്റങ്ങളും ഒഴിവാക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ദിശാസൂചക ബോർഡുകളുടെ കുറവ് മൂലം അപകടങ്ങൾ ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന അരൂർ, തുറവൂർ, ചേർത്തല എക്സറേ, എസ് എൽ പുരം, കൊമ്മാടി, കൃപാസനം, കളർകോട് എന്നിവിടങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് ആളില്ലാത്തതും വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്.
0: പ്രമുഖ ക്രിക്കറ്റ് താരം ശ്രീശാന്തിന്റെ പിതാവും എൽ ഐ സി മുൻ ഉദ്യോഗസ്ഥനുമായ കോതമംഗലം മാതിരപ്പള്ളി അമ്പാട്ട് കുന്നയിൽ തറവാട് വി ശാന്തകുമാരൻ നായർ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട്. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ആദ്യ സെമിയിൽ മലേഷ്യ വീഴ്ത്തി ഇന്ത്യൻ ജൂനിയർ പുരുഷ ടീം ഫൈനലിൽ കടന്നു. നാളെ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ദക്ഷിണകൊറിയയെ നേരിടും. ഇന്ന് നടക്കുന്ന ജൂനിയർ വനിതാ വിഭാഗം സെമിഫൈനലിൽ ഇന്ത്യ ദക്ഷിണകൊറിയയെ നേരിടും. യു എസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇടം പിടിച്ച യു എസ് താരം ബെൻ ഷെൽട്ടൺ. സെമിയിൽ മറ്റൊരു യു എസ് താരം ഫ്രാൻസിസ് തിയോഫോയെ തോൽപ്പിച്ചാണ് ബെൻ ഷെൽട്ടൺ ഫൈനലിൽ ഉറപ്പിച്ചത്. നാളെ നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവാണ് ബെൻ ഷെൽട്ടന്റെ എതിരാളി. ഇന്ന് നടക്കുന്ന വനിതാ സിംഗിൾസ് ഫൈനലിൽ ബെലാറസ് താരം ആര്യാന സബലങ്കയെയും കസാഖിസ്ഥാന്റെ എലേന റബാക്കിനെയും തമ്മിൽ ഏറ്റുമുട്ടും. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിഫൈനലിൽ പാകിസ്ഥാനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. അടിമാലി പഞ്ചായത്തിലെ ഒഴിവുത്തടത്ത് 1 വയസ് പ്രായമുള്ള ഇരട്ട കുട്ടികൾ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒഴിവുത്തടം വലിയകാട്ടിൽ അഫ്സൽ, സാന്ദ്ര ദമ്പതികളുടെ മക്കളായ ഇഹാൻ, റിഹാൻ എന്നിവരാണ് മരിച്ചത്. പെയിന്റിംഗിന് ഉപയോഗിക്കുന്ന തിന്നർ അബദ്ധത്തിൽ ഉള്ളിൽ ചെന്നാണ് കുട്ടികളെ മരിച്ചതെന്നാണ് വീട്ടുകാർ നൽകിയ പ്രാഥമിക മൊഴി. സംഭവത്തിൽ പിതാവ് അഫ്സലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. പ്രാഥമിക പരിശോധനയിൽ കുട്ടികളുടെ ശരീരത്തിൽ വിഷാംശം കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ദമ്പതികൾ തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂവെന്നും പോലീസ് അറിയിച്ചു. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ലോക നേതാക്കൾ രാജ്യതലസ്ഥാനത്ത് ഭാരത മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അല്പം മുൻപ് ഡൽഹിയിലെത്തി. ചൈനയിലെ ഗ്വാങ്ഷുവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. വരൾച്ച ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ ഒന്നാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം കൂടി തുറക്കാൻ തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ 29 കുളങ്ങൾ കോർപ്പറേഷൻ നവീകരിക്കും. നാളെ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യ ദക്ഷിണകൊറിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. രക്തസ്രാവം.
5: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: കാറിനകത്തിരുന്ന് പോകേണ്ട ഒരു കമ്പനി മുതലാളി ആറാണ്ട്ര സൈക്കിളിൽ ഇരുന്നിട്ട് പോകുന്നല്ലോ.
1: കമ്പനി മുതലാളി
0: മുത്തയ്യത്തെ കൊച്ചന്റെ കാര്യമാ പറഞ്ഞത്.
1: പിന്നെന്തോ ചെയ്യും?
0: പൊന്നയ്യത്തെ മൂപ്പലാൻ ജീവിച്ചിരുന്നെങ്കിൽ ആ കമ്പനി ഇപ്പോഴും നിലനിന്നേനെ.
1: ആ മൂപ്പലാണ് ഒറ്റ ഒരുത്തനാ ഉഴപ്പതിനെല്ലാം കാരണം.
0: അതെന്തൊരു വർത്തമാനമാ മനുഷ്യ നിങ്ങൾ പറയുന്നത്. തൊഴിലാളികള് സമരം നടത്തി, കേസും വഴക്കും നടന്നു, അതിന് മൂപ്പലാൻ എന്ത് വഴിച്ചു?
1: എടോ താൻ കഥ അറിയാതെ ആട്ടം കാണാം. മുത്തയ്യത്തെ മൂപ്പലാൻ പ്രമാണത്തിന് എഴുതി വെച്ചേക്കുന്നത് എന്തുവാണെന്ന് തനിക്കറിയാവോ?
0: അയ്യോ, അതൊന്നും എനിക്കറിഞ്ഞു.
1: മൂപ്പലാന്റെ മരണശേഷം കമ്പനി ആദ്യത്തെ 3 വർഷം നടത്തിക്കൊണ്ടുപോകാനുള്ള അധികാരവും അവകാശവും മൂത്ത മോനാ.
0: 3 വർഷത്തേക്ക് മാത്രമോ?
1: അതെ, അത് കഴിഞ്ഞാൽ അടുത്ത 3 വർഷത്തേക്ക് 2ാമത്തെ മോന് അവകാശം, പിന്നെ 3 കൊല്ലം കഴിയുമ്പോ 8 ഇളയവന് അവകാശം.
0: അല്ലേ, ഇതെന്തൊരു വല്ലാത്ത എഴുത്തായി പോയല്ലോ.
1: ആദ്യം അധികാരം കിട്ടിയവൻ കാലാവധി പൂർത്തിയായപ്പോ അടുത്ത വർഷത്തേക്കുള്ള ഓർഡർ പല സ്ഥാപനക്കാരുടെ കയ്യിൽ നിന്നും മേടിച്ചു.
0: മോശക്കാരനല്ലല്ലോ.
1: ഏതായാലും 2ാമത്തെ മോൻ ഏറ്റെടുത്തപ്പോ കമ്പനിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ സ്ഥാപനക്കാരെത്തി. അപ്പോഴാ അറിയുന്നത് മുൻകൂർ കാശ് മൂത്തവൻ വാങ്ങിയ കാര്യം. അതോടെ കഷ്ടകാലം തുടങ്ങി, ഉത്പാദനവും കുറഞ്ഞു.
0: പിന്നെ തൊഴിലാളികള് സമരം തുടങ്ങി, കേസായി, കോടതിയിലെത്തി, കമ്പനി അടച്ചു, മിഷീൻ എല്ലാം തുരുമ്പ് പിടിച്ച് കാടും കയറി നേട്ട കിടക്കുന്നു.
1: 3 മക്കളുടെ ഒന്നിച്ച് നിന്ന് സ്ഥാപനം നടത്തി ലാഭവിഹിതം പങ്കുവെച്ചാ പോരായിരുന്നോ?
0: അതിന് അന്ന് ആരും തയ്യാറായില്ല. ഞാനതാ പറഞ്ഞത് അനുഭവയോഗം വേണമെന്ന്.
2: ഓ, ഇന്നലെ തീരേണ്ടതാ അമ്മാവാ, ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് മാറ്റി വെക്കേണ്ടി വന്നു.
0: പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞ്.
1: അന്ന് തന്നെ അറിഞ്ഞടാ. ഞാനൊരു കാര്യം ചോദിച്ചു, ഈ കിളികളി മത്സരം നടക്കുമ്പോഴും ഫുട്ബോൾ കളി മത്സരം നടക്കുമ്പോഴൊക്കെ ചില തർക്കവും ഉടക്കവും ഒക്കെ വരും, പക്ഷെ കലാരംഗത്തുടക്കം നടക്കുന്ന ആദ്യമായിട്ട് കേൾക്കുക.
0: മാത്രമല്ല, ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെല്ലുന്ന ആൾക്ക് എന്തേലും തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ അതൊക്കെ സൗമ്യമായി ഒതുക്കേണ്ടതല്ലയോ?
2: ആ, നിങ്ങൾ രണ്ടുപേരും പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടേ ഞാൻ ഇതിന് മറുപടി പറയാം.
0: ഞങ്ങൾ കേട്ടറിഞ്ഞ കാര്യമാ പറഞ്ഞത്.
2: എന്നാ ഞാൻ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. ഈ രംഗനാഥ് എന്ന് പറയുന്നവനെ സ്കൂളിൽ പഠിച്ച കാലത്ത് ഒരു നാടകത്തിലും അഭിനയിച്ചിട്ടില്ല. വായനശാലാ വാർഷികത്തിലും ക്ലബ്ബ് വാർഷികത്തിലും ഒന്നും ഒരു നാടകത്തിൽ പോലും അഭിനയിച്ചിട്ടില്ല.
0: അവൻ സ്റ്റേജിൽ കയറുന്നത് ഞങ്ങളും കണ്ടിട്ടില്ല.
2: കുറെ നാള് കൊണ്ട് എന്റെ പുറകെ നടന്ന് പറയുക, ഒരു ഷോർട്ട് ഫിലിമിലെങ്കിലും ഒന്ന് അഭിനയിപ്പിക്കാൻ. എനിക്ക് അടുത്ത് പരിചയമുള്ള ഒരു സംവിധായകൻ ഷോർട്ട് ഫിലിം എടുത്തപ്പോ ഞാൻ രംഗനാഥന്റെ കാര്യം പറഞ്ഞു.
1: മനോജൻ, നിന്റെ റെക്കമെൻഡ് ഇല്ല അഭിനയിക്കാൻ അവസരം കിട്ടിയെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞ്.
2: എന്നിട്ട് അവൻ എന്തുവാ ചെയ്തത്? ഷൂട്ട് തുടങ്ങുന്ന ദിവസം അഭിനയിക്കേണ്ടവരെ എല്ലാം വിളിച്ചു വരുത്തി സംവിധായകൻ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചു.
1: അത് വേണമല്ലോ.
2: വായിച്ചു കഴിഞ്ഞ ശേഷം രംഗനാഥൻ എന്നെ ഫോൺ വിളിച്ച് പറയാ അതിലെ വില്ലൻ വേഷം അവന് കൊടുക്കണമെന്ന്.
0: മോശക്കാരനല്ലല്ലോ.
2: ആ, ഞാൻ പറഞ്ഞു ഇപ്പൊ കിട്ടിയ വേഷം അങ്ങ് ചെയ്താൽ മതിയെന്ന്. ഉച്ചയായപ്പോ തന്നെ ഷൂട്ടും തുടങ്ങി.
0: ആദ്യം എടുത്തതേ രംഗനാഥന്റെ ഭാഗമാണോ?
2: അല്ലല്ലല്ല, ഗേറ്റ് കീപ്പറും പുറത്തുനിന്ന് വന്ന ഒരാളുമായി ഉടക്കുന്ന ഒരു സീൻ ആദ്യം എടുത്തത്. ഷൂട്ട് തുടങ്ങിയപ്പോ രംഗനാഥൻ ഇരുന്ന് വിളിച്ച് പറയാ ആ ഡയലോഗ് അങ്ങനല്ല പറയേണ്ടതെന്ന്.
0: മാത്രയേറി അങ്ങ് മൈസ്രാട്ടായോ?
2: പറയട്ടെ മാവി, സംവിധായകൻ ഒരു ശാന്തനും ക്ഷമയുള്ളവനായതുകൊണ്ട് അയാളൊന്നും മിണ്ടിയില്ല, സൂക്ഷിച്ചൊന്ന് നോക്കി അവനെ.
1: വേറെ വല്ല ഒരു ആയിരുന്നെങ്കിൽ വായി തുണിത് വിളിച്ചു പറഞ്ഞു.
2: പിന്നെ ഷൂട്ട് തുടങ്ങിയപ്പോ ക്യാമറക്കാരൻ കൊച്ചനോടെ, ക്യാമറ അങ്ങനെയല്ല വെക്കേണ്ടത്, ഇങ്ങനെ വെക്ക്. അത് കേട്ടപ്പോ അവൻ കയറി അങ്ങ് ചൂടായി, പിന്നെ വഴക്കായി, പിന്നെ ഡയറക്ടർ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു.
1: നീ എന്ന് സംസാരിച്ചോ?
2: സംസാരിക്കാനാ പോയത്. അടുത്ത് ചെന്നപ്പോഴേ നല്ല ഗന്ധം, നന്നായിട്ട് അടിച്ചിട്ടാ വന്നത്.
0: അത് ശരി, പൂച്ചോണ്ടാ പോയത്. ഇങ്ങനെ പോയാ വെച്ചടി വെച്ചടി കലാരംഗത്ത് നേട്ടമുണ്ടാവും.
2: അപ്പോഴേ അവനെ അങ്ങ് പറഞ്ഞു വിട്ട്. അതുകൊണ്ടെന്തുവാ, അടുത്ത മാസം 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് ഫിലിം ഷാജഹാൻ ഡയറക്ട് ചെയ്യുന്നുണ്ട്. ഷൂട്ട് നടക്കുന്നത് രംഗനാഥന്റെ വീടിനടുത്തുള്ള ഒരു വീട്ടിന്റെ അടുത്താ.
0: ഷൂട്ട് കാണാൻ പോലും അവനെ കേറ്റരുത്. ഉള്ളഹങ്കാരം അകതാരിൽ വന്നാൽ കലയുടെ ശ്രീകോവിൽ അടഞ്ഞേ കിടക്കും.

നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

0: നിന്റെ ശബ്ദം നമ്മുടെ റേഡിയോ എന്റെ റേഡിയോ 91.2.
1: ഹായ് ഹലോ, ഇറ്റ്സ് മീ നിതിൻ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. നമ്മൾ ദിവസവും ഫോൺ ഉപയോഗിക്കുന്നു, ആപ്പുകൾ തുറക്കുന്നു, സോഷ്യൽ മീഡിയയിൽ കയറുന്നു. പക്ഷേ അതിന് പിന്നിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. ചിലത് അതിശയിപ്പിക്കുന്നതും ചിലത് ചിരിപ്പിക്കുന്നതും ചിലത് കേട്ടാൽ അയ്യോ ഇതൊന്നും എനിക്ക് അറിയില്ലല്ലോ എന്ന് തോന്നിപ്പിക്കുന്നതും. അങ്ങനെ ടെക്നോളജിയുടെ അറിയാത്ത വശങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഇതെൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ് കൂടെയുള്ളത്. അറിയാൻ ഇതിനാണ് നമുക്കൊരു മൂന്ന് പാട്ട് കേട്ടിട്ട് ടെക് വിശേഷത്തിലേക്ക് കടക്കാം.

0: ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

The beat, feel the vibe. Stay tuned in the Radio 91.2. അങ്ങനെ നമ്മളൊരു ബ്രേക്കിന് ശേഷം തിരികെ വന്നിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയിൽ ഇന്ന് കൂടെ ഉള്ളത് അർജുനീതിനാണ്. പുതിയ പുതിയ ടെക് വിശേഷങ്ങൾ സംസാരിക്കാനായിട്ട് ആൻഡ്രോയിഡ് ഫോൺ ഉപഭോക്താക്കൾക്ക് ഒരു പ്രധാന സൈബർ മുന്നറിയിപ്പുമായിട്ട് എത്തിയിരിക്കുകയാണ് നാഷണൽ സൈബർ ക്രൈം ത്രെഡ് അനാലിറ്റിക്സ് യൂണിറ്റ്. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ചില അഡൽട്ട് അല്ലെങ്കിൽ പോൺ വെബ്സൈറ്റുകളിലൂടെയും പരിചയപ്പെടുന്ന ചില ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ജാഗ്രത വേണമെന്നാണ് മുന്നറിയിപ്പ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിന് പുറത്തുനിന്ന് APK ഫയലുകളായി ചില ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യപ്പെടാം. ഇത്തരത്തിൽ വിശ്വാസമില്ലാത്ത ഉറവിടങ്ങളിൽ നിന്നും ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിന്റെ നിയന്ത്രണം സൈബർ ക്രിമിനലുകളുടെ കയ്യിലെത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കാം. ഇത്തരം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്താൽ ഫോണിലെ വ്യക്തിഗത വിവരങ്ങൾ, അക്കൗണ്ടുകൾ, ഫയലുകൾ തുടങ്ങിയവയ്ക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, പരിചയമില്ലാത്ത വെബ്സൈറ്റുകളിൽ നിന്നും APK ഫയലുകൾ ഡൗൺലോഡ് ചെയ്യരുത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെയോ സംശയാസ്പദമായ പരസ്യങ്ങളിലൂടെയോ വരുന്ന ആപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് തവണ ചിന്തിക്കുക. സൈബർ ലോകത്ത് ഒരു ചെറിയ അശ്രദ്ധ പോലും വലിയ നഷ്ടത്തിന് കാരണമാകാം. സുരക്ഷിതമായിട്ടുള്ള മൊബൈൽ ഫോൺ ഉപയോഗം, അതാണ് ഇന്നത്തെ ടെക്കി ടോക്കിയുടെ സന്ദേശം. മറ്റൊരു ടെക് വിശേഷം നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: നമ്മളങ്ങനെ തിരികെ വന്നിരിക്കുകയാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇതിന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയിൽ നിന്ന് കൂടെയുള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ മറ്റൊരു ടെക് വിശേഷത്തിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ ടെക്കി ടോക്കിയിൽ നിങ്ങളോട് പറയാനുള്ളത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്, കേരള പോലീസിന്റെ പുതിയ സൈബർ സുരക്ഷാ സംരംഭം സൈബർ വാൾ ചാറ്റ് ബോട്ട്. ഇനി നിങ്ങൾക്ക് സംശയമുള്ള ഒരു ഫോൺ കോൾ വരികയോ സംശയമുള്ള ഒരു മെസ്സേജ് കിട്ടുകയോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ നിന്ന് ലിങ്കോ QR കോഡോ മറ്റെന്തെങ്കിലും ഫയലോ കിട്ടുകയാണെങ്കിൽ അത് സേഫ് ആണോ അതോ തട്ടിപ്പാണോ എന്ന സംശയം ഉണ്ടെങ്കിൽ അത് സൈബർ വാൾ ചാറ്റ് ബോട്ടിലേക്ക് അയച്ച് പരിശോധിക്കാം. ഫോട്ടോ ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ ലഭിക്കുന്ന വിവരങ്ങളുടെ സ്ക്രീൻഷോട്ടോ ലഭ്യമായ രീതിയിൽ വിവരങ്ങൾ പങ്കുവച്ച് സഹായം തേടാം. അതായത് സംശയമുള്ള എന്തെങ്കിലും കണ്ടാൽ നേരിട്ട് ക്ലിക്ക് ചെയ്ത് പരീക്ഷിക്കുന്നതിന് പകരം ആദ്യം പരിശോധിക്കുക, പിന്നെ മാത്രം വിശ്വസിക്കുക. ഇത് അയച്ചു കൊടുക്കാനുള്ള നമ്പർ ഇതാണ്: 9497964163. നമ്പർ ഒന്നുകൂടെ ഞാൻ പറയാം: 9497964163. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് സംശയമുള്ള ഫോട്ടോസോ ലിങ്കോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതേപോലുള്ള മറ്റൊരു ടെക് വിശേഷം കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
1: ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ലിസ്ണിംഗ് എന്റെ റേഡിയോ 91.2. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ടെക്കി ടോക്കിയിലേക്ക്. എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. കൂടെയുള്ളത് അർജുൻ നിധിനാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങളിൽ വലിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സെപ്റ്റംബർ 21 മുതൽ ആധാറുമായി മൊബൈൽ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഏകദേശം 60 സേവനങ്ങൾ ലഭിക്കില്ല എന്നാണ് അറിയിപ്പ്. നിങ്ങൾ പുതിയ വാഹനങ്ങൾ വാങ്ങുകയോ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP ആവശ്യമായിട്ട് വരും. സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും RC ഉടമയുടെ വിവരങ്ങളുമായി ബന്ധപ്പെട്ട OTP പരിശോധന ആവശ്യമായി വരും. അതുപോലെ വാഹനത്തിന്റെ റീടെസ്റ്റ്, പെർമിറ്റ്, ടാക്സ് അടയ്ക്കൽ തുടങ്ങിയ സേവനങ്ങളിൽ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ പ്രധാനമാകും. പ്രത്യേകിച്ച് ടാക്സി, ഓട്ടോറിക്ഷ, പിക്കപ്പ്, ലോറി, ബസ് തുടങ്ങിയ കൊമേഴ്ഷ്യൽ വാഹന ഉടമകൾ ഇക്കാര്യം ശ്രദ്ധിക്കണം. ഇനി ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാറ്റമുണ്ട്. ലേണേഴ്സ് ലൈസൻസിന് അപേക്ഷിക്കുമ്പോഴും ലൈസൻസ് പുതുക്കുമ്പോഴും നഷ്ടപ്പെട്ട ലൈസൻസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുമ്പോഴും ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP ആവശ്യമായിട്ട് വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആധാറിലെ പേരും വാഹനത്തിന്റെ RCയിലെ പേരും തമ്മിൽ കൃത്യമായി പൊരുത്തപ്പെടണം. പേരിലെ ചെറിയ സ്പെല്ലിംഗ് വ്യത്യാസമോ ഇനിഷ്യലോ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ചില സേവനങ്ങൾ തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആധാറിലോ വാഹന രേഖകളിലോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നേരത്തെ തന്നെ അത് പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ നടത്തുന്നത് നല്ലതാണ്. ഡ്രൈവിംഗ് ലൈസൻസിലെ പേര്, വിലാസം, ഫോട്ടോ തുടങ്ങിയ വിവരങ്ങൾ മാറ്റുന്നതിനും ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP ആവശ്യമായിട്ട് വരും. അപ്പോൾ കാര്യം സിമ്പിളാണ്. ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. RC ലൈസൻസ് ആധാർ വിവരങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കരുത്. ഇത്തരം ചെറിയ കാര്യങ്ങൾ നേരത്തെ തന്നെ ശരിയാക്കി വെച്ചാൽ പിന്നീട് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കാം. ഇതേപോലുള്ള ടെക് പരമായിട്ടുള്ള വിശേഷങ്ങൾ കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
2: നേടാം.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ MD Radio 91.2.

അങ്ങനെ ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിൽ ഇന്ന് കൂടെയുള്ളത് ആർജിന്റെ ഇതിനാണ് ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. നിങ്ങളുടെ മൊബൈലിലെ സെന്റർ ബട്ടൺ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഒന്നുകിൽ ക്ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ ബാക്ക് വരാൻ. ഇതല്ലാതെ ഇതുകൊണ്ട് മൂന്ന് കിടിലം ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത്തേത്, നിങ്ങൾക്ക് ആരെങ്കിലും ഇംഗ്ലീഷിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾ സെന്റർ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് ജസ്റ്റ് ആ മെസ്സേജിൽ ടച്ച് ചെയ്താൽ ആ മെസ്സേജ് ട്രാൻസ്ലേറ്റ് ആയി മലയാളത്തിൽ വായിക്കാൻ പറ്റും. തിരിച്ച് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഇംഗ്ലീഷിൽ അയക്കാനും പറ്റും. രണ്ടാമത്തെ ഫീച്ചർ, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ ഫോട്ടോസോ വീഡിയോസോ കണ്ടാൽ ലോങ് പ്രസ് ചെയ്ത് പ്രോഡക്റ്റിൽ ഒരു റൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് എവിടെയൊക്കെ ഏതൊക്കെ സൈറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുമെന്ന് കാണിച്ചു തരും. മൂന്നാമത്തേത്, നമ്മൾ ഏതെങ്കിലും നല്ല പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പുറകെ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകും. ഏത് പാട്ടാണ്, ആ പാട്ട് കണ്ടുപിടിക്കാതെ ഒരു മനസമാധാനം കിട്ടത്തില്ല. എന്നാൽ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുമ്പോൾ സെന്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് റൈറ്റ് സൈഡിൽ കാണുന്ന മ്യൂസിക്കിന്റെ സിമ്പിളുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇത് ഏത് പാട്ടാണെന്നും അതിന്റെ റിയൽ സോങ് ഏതാണെന്നും യൂട്യൂബ് ലിങ്ക് അടക്കം നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതേപോലുള്ള മറ്റൊരു ടെക് വിശേഷം കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. കൂടെയുള്ള തർജ്ജൻ നിതിനാണ്. ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇന്ന് പുതുമയായി തോന്നുന്ന ഒരു കാര്യം നാളെ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായേക്കാം. അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ അറിയുക എന്നത് ഒരു കൗതുകം മാത്രമല്ല, ഇന്നത്തെ കാലത്ത് അതൊരു ആവശ്യകത കൂടിയാണ്. നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ചെറിയ ഫോൺ, അതിനുള്ളിൽ ഒരുപാട് ലോകങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. അതോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ടെക്നോളജിയുടെ കൗതുകങ്ങളും പുതിയ മാറ്റങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളും ഒക്കെയായിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഇതിവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കേൾക്കാം. അതുവരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും ഇതിന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
4: ശരിക്കും ബോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
3: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻ റേഡിയോ 9.

0: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
7: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
6: You're listening Enter Radio 91.2.

0: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
2: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
6: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
5: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
7: ജോയ് ആൽകാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: സ്റ്റേ ട്യൂൺ, എന്റെ റേഡിയോ 91.2.

0: സദദോഷ കല്ലുദോഷ തന്ത്രദോഷ കുട്ടിദോഷ റവദോഷ മല്ലിദോഷ തളിദോഷ മുളദോഷ കരക്കൂസ ബീജദോഷ കെമജോഷ കർമ്മദോഷ ഹോമദോഷ കൂട്ടദോഷ തമ്മിൽമുണ്ടി ഹീമദോഷ മൈദോഷ നാടദോഷ അടദോഷ പൊട്ടിദോഷ മീസദോഷ പല്ലുദോഷ പേപ്പർദോഷ ഓലിദോഷ റോക്കറ്റ്ദോഷ പച്ചരിദോഷ കോതമ്പദോഷ തക്കാളിദോഷ അമ്പർദോഷ പുതിനദോഷ ഉപ്പുപുള്ളിനീരദോഷ
1: ഒരെണ്ണം നല്ല പാട്ട് കേൾക്കാൻ കൊടുക്കുമോ?

0: കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
1: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
2: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
1: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
3: നേടാം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
7: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
6: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിങ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിങ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
9: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
5: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, September 10 to 15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
6: നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
2: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
6: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
5: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
7: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എസ്തെറ്റിക് സർജറികളും.
9: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടിയുടെ അംഗീകാരം. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനായി സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്ത് സവാള വിതരണം ആരംഭിച്ചു. സമുദ്ര മലിനീകരണം തടയുന്നതിനായുള്ള സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് തുടക്കം. സംസ്ഥാനത്തും വിവിധ പരിപാടികൾ. ഏഷ്യാകപ്പ് ജൂനിയർ വനിതാ ഹോക്കി ഫൈനലിൽ ഇന്ത്യ നാളെ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടി അംഗീകാരം നൽകി. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾ ആശങ്ക രേഖപ്പെടുത്തി. സ്ഥിതിഗതികൾ വഷളാക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും എല്ലാവരും പരമാവധി സംയമനം പാലിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. ഭീകരപ്രവർത്തനങ്ങൾ കുറ്റകരവും ന്യായീകരിക്കാനാകാത്തതുമാണെന്ന് ബ്രിക്സ് അംഗങ്ങൾ ശക്തമായി അപലപിച്ചു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 22 ജമ്മുകാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെ അവർ അതിശക്തമായി അപലപിക്കുകയും ചെയ്തു. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളിത്ത രാജ്യങ്ങളുമാണ് പങ്കെടുക്കുന്നത്. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിൽ കഴിഞ്ഞ 20 ബ്രിക്സ് കൂട്ടായ്മ തനതായ സ്ഥാനം നേടിയിട്ടുണ്ട്. നിലവിലെ ഉച്ചകോടി ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണെന്നും പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയാണ് അധ്യക്ഷ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ പ്രധാന മുൻഗണനകളെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: और ह्यूमैनिटी फर्स्ट अप्रोच पर आधारित है. रिजिलियंस, इनोवेशन, कोऑपरेशन और सस्टेनेबिलिटी हमारी प्राथमिकताएं रही. इन प्राथमिकताओं के साथ हमने ब्रिक्स सहयोग को सामान्य जन से जोड़ने का विशेष बल दिया है.
0: ब्रिक्स കൂട്ടായ്മ ആരുടെയും എതിരാളിയല്ലെന്നും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിന്റെ പരിഷ്കരണം ഇനിയും വൈകിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉച്ചകോടിയിൽ ആഗോള ഭരണ പരിഷ്കരണത്തിനായി 10 മാർഗരേഖയും ശ്രീ മോദി നിർദ്ദേശിച്ചു. ബ്രിക്സ് ഉച്ചകോടിക്കിടെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു. അതേസമയം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിൽ എത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ സംബന്ധിക്കും. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നാളെ വൈകിട്ട് 5 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വൈദ്യരങ്ങാടി, രാമനാട്ടുകര മുതൽ മലാപ്പറമ്പ് വരെയും കുന്ദമംഗലം മടവൂർ വരെയും വൈകിട്ട് 5 മുതൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടുത്ത മാസം തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പുനരുപയോഗ ഊർജ്ജത്തെ മികച്ച രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നയമായിരിക്കും ആവിഷ്കരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഹ്രസ്വകാല കരാറുകൾ മുഖേന വൈദ്യുതി ലഭ്യമാക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ തൽക്കാലം ഒഴിവാക്കില്ലെന്നാണ് സൂചന. സവാള വില പിടിച്ചു നിർത്തുന്നതിന് വിപണി ഇടപെടലുമായി കേരളം. പൊതുവിപണിയിൽ 65 മുതൽ 75 രൂപ വരെ വിലയുള്ള സവാള 35 രൂപയ്ക്ക് സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫെയ്സ്ബുക്കിൽ അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പിനും അനാവശ്യ വിലക്കയറ്റത്തിനുമെതിരെ നിരീക്ഷണം ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ ക്യാമ്പയിന് തുടക്കമായി. ഈ മാസം 19 വരെയാണ് ക്യാമ്പയിൻ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ പ്രവർത്തനങ്ങളോടെയാണ് വാരാചരണത്തിന്റെ സമാപനം. തീരപ്രദേശങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെ വൃത്തിയായി സൂക്ഷിക്കുക, സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വാക്കത്തൺ സംഘടിപ്പിച്ചു. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജി സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ചായിരുന്നു പരിപാടി. അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു വാക്കത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാർക്കുള്ള സേവനവും സൌകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി റോബോട്ടുകൾ എത്തുന്നു. പദ്ധതിയുടെ ആദ്യഘട്ടമായി ഡൊമസ്റ്റിക് സെക്യൂരിറ്റി ഹോൾഡ് ഏരിയയിലുള്ള കലാമ്യൂസിയമായ കലാങ്കണത്തിൽ റോബോട്ട് പ്രവർത്തനമാരംഭിച്ചു. വിമാനത്താവള കമ്പനി മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് മികച്ച സാങ്കേതികാനുഭവവും തത്സമയ സഹായങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോബോട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. യാത്രക്കാരെ സ്വാഗതം ചെയ്യുക, മാർഗനിർദ്ദേശങ്ങൾ നൽകുക, വിമാനങ്ങളുടെ വിവരങ്ങൾ തത്സമയം ലഭ്യമാക്കുക, ബോർഡിംഗ് ഗേറ്റുകളിലേക്കും മറ്റു വിമാനത്താവള സൌകര്യങ്ങളിലേക്കും വഴികാട്ടുക എന്നിവയാണ് റോബോട്ടിന്റെ പ്രധാന ചുമതലകൾ. യാത്രക്കിടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും വിവരങ്ങൾ അറിയുന്നതിനുമായി യാത്രക്കാർക്ക് റോബോട്ടുമായി നേരിട്ട് സംവദിക്കാം.
0: ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ഏഷ്യാകപ്പ് ജൂനിയർ വനിതാ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. ദക്ഷിണ കൊറിയയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. നാളെ നടക്കുന്ന കിരീട പോരാട്ടത്തിൽ ഇന്ത്യ ചൈനയെ നേരിടും. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻമാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച 7 ദിവസത്തെ മാധ്യമ പര്യടനം സമാപിച്ചു. PIB തിരുവനന്തപുരം ഡയറക്ടർ പാർവതി വി, PIB കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ ലക്ഷ്മിപ്രിയ SS എന്നിവരുടെ നേതൃത്വത്തിൽ 11 മാധ്യമ പ്രവർത്തകരടങ്ങുന്ന സംഘമാണ് പര്യടനം നടത്തിയത്. സിതാപൂർ ജില്ലയിലെ സിദ്ധൌളിയിലെ ചിക്കൻകാരി നൂൽത്തുന്നൽ കലാകാരന്മാർ നൂതന കാർഷിക രീതികളിലൂടെ പ്രശസ്തനായ പത്മശ്രീ രാംശരൺ വർമ്മ എന്നിവരുമായി സംഘം സംഭാഷണം നടത്തി. പത്തനംതിട്ട കോന്നിയിൽ അച്ചൻകോവിലാറ്റിൽ 2 പ്ലസ് 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കോന്നി കൊന്നപ്പാറ പയ്യനാമൻ സ്വദേശികളായ ഡെനിഷ് ഷിബു, സെബിൻ ബിനോയ് എന്നിവരാണ് മരിച്ചത്. ഒരു വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടിയുടെ അംഗീകാരം. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനായി സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്ത് സവാള വിതരണം ആരംഭിച്ചു. സമുദ്ര മലിനീകരണം തടയുന്നതിനുള്ള സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് തുടക്കം. സംസ്ഥാനത്തും വിവിധ പരിപാടികൾ. ഏഷ്യാകപ്പ് ജൂനിയർ വനിതാ ഹോക്കി ഫൈനൽ ഇന്ത്യ നാളെ ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും
2: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
3: ജോയ് ആലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.

0: അടുത്തൊരു ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

മടിയോ പേടിയോ കൂടാതെ എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരാൾ കൂടെ ഉണ്ടാവുന്നതിലും വലിയ ഭാഗ്യം മറ്റൊന്നുമില്ല. ഇത് എൻ്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. കാലം കഥ പറയുന്ന കാലം, കടപ്പുഴക്കിയ കാലം, കണ്ണീരണിയിച്ച കാലം, കരുത്ത് തെളിയിച്ച കാലം. ജ്ഞാനപ്പാന എന്ന മഹത്തായ കൃതി ഇന്നും ക്ഷേത്രങ്ങളിൽ വായിക്കപ്പെടുമ്പോൾ അതിലൂടെ നൽകുന്ന സന്ദേശത്തിൻ്റെ ധ്വനികളിൽ എല്ലാം കാലത്തെക്കുറിച്ച് പറഞ്ഞു പോകുന്നത് കേൾക്കാത്ത മനുഷ്യരുണ്ടാവില്ല അല്ലേ? കണ്ടുകണ്ടെങ്കിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ, രണ്ടു നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ, കാലം ജീവിതങ്ങൾക്ക് മേൽ നടത്തുന്ന നിയന്ത്രണങ്ങളില്ലാത്ത ഉത്തരങ്ങളിലൂടെയുള്ള ഏറ്റവും മനോഹരമായ ആവിഷ്കാരമായിരുന്നു പൂന്താനത്തിൻ്റെ ഈ വരികൾ. 6-ാം നൂറ്റാണ്ടിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ പലതിനെ കൊണ്ടും സത്യം ചെയ്യുന്ന പടച്ച തമ്പുരാൻ കാലത്തിനെ കൊണ്ട് തന്നെ എന്ന് സത്യം ചെയ്യുന്നുണ്ട്. അന്ന് കാലം എന്താണെന്ന് നിർവചിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് കാലത്തെ കുറച്ചുകൂടി ശാസ്ത്രീയവും ആഴത്തിലുള്ളതുമായ പഠനങ്ങൾ ലഭ്യമാണ്. അപ്പോഴും നിർവചിക്കാനാവാത്ത മനോഹരമായ ഒരു ഗുണപാഠവും അനുഭവവുമായി കാലം നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ആ കാലത്തെക്കുറിച്ച് പറയാം, കേൾക്കാം. ഇത് എൻ്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: Joy Alukkas, world's favorite jeweler.

കാലം നമ്മളെ പഠിപ്പിച്ച അത്രയും പാഠം ആരാണ് പഠിപ്പിച്ചിട്ടുള്ളത്? പലപ്പോഴും കഴിഞ്ഞു പോയ കാലവും വരാനിരിക്കുന്ന കാലവും ഒന്ന് അനുഭവങ്ങളിലൂടെയും മറ്റൊന്ന് പ്രതീക്ഷയിലൂടെയുമാണ് നമ്മൾ നോക്കിക്കാണാറുണ്ട്. അപ്പോഴും വർത്തമാനകാലം എന്ന് പറയുന്നൊരു കാലം നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നൊസ്റ്റാൾജിയായി ഇന്ന് പാടിക്കൊണ്ടിരിക്കുന്ന പല പാട്ടുകളും പറയുന്ന കഥകളും ഒക്കെ ഒരു കാലം നമുക്ക് സമ്മാനിച്ച അടയാളങ്ങളാണ്. ആ കാലം അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. ഈ കാലത്ത് ഇനിയും വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് ആർക്കും ചിന്തിക്കാനും ആവില്ല. അത്രമേലാണ് കാലത്തിൻ്റെ കാൽപ്പനികതയും നാടകീയതയും ഒക്കെ. കാലം ഒന്ന് പിന്നോട്ട് സഞ്ചരിപ്പിച്ചാൽ എന്തെല്ലാം സ്ഫോടനാത്മകമായ കാര്യങ്ങളായിരിക്കും ബാക്കിയാവുക. നമുക്ക് നഷ്ടപ്പെട്ട പലരെയും തിരിച്ചു കിട്ടും. ഉറപ്പായും ഇന്നുള്ള പലരും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണമെന്നില്ല. കാരണം ഈ പഴയ കാലത്തെ അവരെ പ്രസവിച്ചിട്ടില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ തന്നെ ഇല്ല എന്നതാണ് ഒരു സത്യം. ഒന്ന് ആലോചിച്ചു നോക്കിയേ, കാലത്തോളം അത്രയും മാസ്മരികമായ ഒരു പ്രതിഭാസവുമായി മാറാൻ ആർക്കാണ്, എങ്ങനെയാണ്, എവിടെയാണ് കഴിയുക? കാലത്തിലൂടെ നമ്മൾ ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ അജ്ഞാതവും അവർണ്ണനീയവുമായ ഒരു അനുഭവമായി കാലം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നു. കഴിഞ്ഞു പോയതൊന്നും തിരിച്ചു കിട്ടുന്നില്ല. വരാനിരിക്കുന്നതിനെക്കുറിച്ച് നിശ്ചയവുമില്ല. ഈ നിമിഷം പോലും അടുത്ത നിമിഷം ബാക്കിയാവുന്നില്ല. അല്ലയോ കാലമേ, എത്ര മഹോന്നതവും മാസ്മരികവുമാണ് നിന്റെ സഞ്ചാരമെന്ന് അറിയാതെ നമ്മൾ പറഞ്ഞു പോകും അല്ലേ? ഇത് എൻ്റെ

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

കാലത്തെ സ്പർശിക്കാതെ ഒന്നും കടന്നു പോകുന്നില്ല എന്നതാണ് ഒരു സത്യം. കാലം നമ്മളറിയാതെ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ വല്ലാത്തൊരു സംശയമാണ് കേട്ടോ. ഒന്നും ഓർമ്മയില്ലാത്ത ശേഷം ചില ഓർമ്മകൾ മാത്രമുള്ള ബാല്യം, മങ്ങിപ്പോയ കൗമാരം, തിളച്ചു മറിഞ്ഞ ഊവനം, ബാധ്യതയുടെ മധ്യവയസ്സിന്റെ ഘട്ടം, പിന്നീട് ബലഹീനതയുടെയും വാർദ്ധക്യം. ഓർത്തു നോക്കി എത്ര സ്വാഭാവികതയോടെയാണ് മനുഷ്യനെ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് മാത്രമല്ല, കാലം അനുഭവത്തിലൂടെയാണ് നമ്മളെ പലതും പഠിപ്പിക്കുന്നത്. പണ്ടൊരു 50 വയസ്സുകാരൻ എന്നത് വല്ലാത്ത പ്രായമായി നമുക്ക് തോന്നിയില്ലേ? എന്നുവരെ എന്നോ നമുക്ക് 50 വയസ്സാകുന്നത് വരെ. അതങ്ങനെയാണ് കാലം. നരച്ചതും മുടി കൊഴിഞ്ഞതും മുടി കിളിർത്തതും ഒന്നും നമ്മൾ അറിഞ്ഞതേയില്ല. പിന്നെ ബലഹീനതകളും കഷ്ടപ്പാടും മരണവുമൊക്കെ ഉറപ്പാക്കുന്ന ഒരു കാലവും കാത്തിരിക്കുന്നുണ്ട്. അത് കണ്ണീരിന്റെ കാലമാണ്, അത് കഷ്ടപ്പാടിന്റെ കാലമാണ്. കാലം വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ പോകുന്നവരാണ് യഥാർത്ഥത്തിൽ മടയന്മാർ. ഇങ്ങനെയും ഉള്ളവരുമുണ്ട്, വൃദ്ധരാകുമെന്ന് ഓർക്കാത്തവർ, വീണു പോകുമെന്ന് ഓർക്കാത്തവർ, മരിച്ചു പോകുമെന്ന് ഓർക്കാത്തവർ. അതുകൊണ്ട് ഇടയ്ക്കിടെയെങ്കിലും കാലത്തോട് സല്ലപിക്കണം. കാലം നമുക്ക് ചില കഥകൾ പറഞ്ഞു തരും. നമുക്കായി മാത്രമല്ല, എല്ലാവർക്കുമായി ചില അടയാളങ്ങളായി, ചില നിറങ്ങളായൊക്കെ അതിങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതവിടെ ഉണ്ടാകും. നമ്മളത് വായിച്ചെടുക്കുന്നിടത്താണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാലത്തെ കൈവിടാനും ആകില്ല ആർക്കും, കാലത്തോട് കലഹിക്കാനും ആകില്ല ആർക്കും, അല്ലേ? ഇത് എൻ്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

കാലം ഒരു നദിയാണ്. അതിൻ്റെ ഒഴുക്കിൽ നമ്മൾ പോലും അറിയാതെ എത്രയെത്ര ഓർമ്മകളും മനുഷ്യരുമാണ് കടന്നു പോകുന്നത്. ഒരു കാലത്ത് നമ്മളോടൊപ്പം ചിരിക്കുകയും പഴികാട്ടുകയും കൈപിടിച്ച് നടത്തുകയും ചെയ്ത ഒരുപാട് പ്രിയപ്പെട്ട മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ടാകും. ശാരീരികമായി അവരിന്ന് നമ്മളോടൊപ്പം ഇല്ലായിരിക്കാം, എങ്കിലും അവരിട്ടുപോയ ആഴത്തിലുള്ള പാദമുദ്രകളും പകർന്നേക്കിയ വെളിച്ചവും ഹൃദയസ്പർശിയായ ഓർമ്മകളായി എന്നും നമ്മളോടൊപ്പം തന്നെയുണ്ട്. ഒരിക്കലും നമ്മുടെ ചിരികളിലും വർത്തമാനങ്ങളിലും നിറഞ്ഞു നിന്ന് ഇന്ന് കാലത്തിൻ്റെ കൈപിടിച്ച് വേറൊരു തീരത്തേക്ക് മാഞ്ഞു പോയവർ. അവർ പോയി എന്ന് പറയാൻ വയ്യ. കാരണം അവർ പങ്കുവച്ച ആ നല്ല നിമിഷങ്ങളുടെ വെളിച്ചം ഇന്ന് നമ്മളിൽ ബാക്കിയുണ്ട്. കാലം മായ്ക്കാത്ത ഓർമ്മകളായി, സ്നേഹത്തിൻ്റെ മനോഹരമായ അടയാളങ്ങളായി അവരെന്നും നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കും. എല്ലാത്തിനും കാലം സാക്ഷിയാണ്. എല്ലാവർക്കും ശുഭരാത്രി.

0: ഒരു വളരെ ഭക്തനായ മനുഷ്യൻ, ദൈവത്തിനോട് വല്ലാതെ പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന മനുഷ്യൻ, നാം സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അമ്പലവാസിയായ ആൾ എന്ന് വേണമെങ്കിൽ പറയാം. അയാൾ ദൈവത്തിനോട് എപ്പോഴും ദൈവപ്രീതിക്കായി പ്രാർത്ഥനകളും ഉപാസനകളും ചെയ്യുന്ന ആളാണ്. ഒരിക്കൽ ദൈവം അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചത്രേ, എന്താണ് നിനക്ക് ആവശ്യം? അദ്ദേഹം തിരിച്ചാവശ്യപ്പെട്ടത് മറ്റൊന്നുമായിരുന്നില്ല, അങ്ങയോട് അപ്രീതി തോന്നുന്ന ഒന്നും ചെയ്യാൻ ഇടയാക്കരുത്, അങ്ങയുടെ പൊരുത്തം അല്ലെങ്കിൽ മാപ്പ് ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന തെറ്റുകളൊന്നും ചെയ്യാനിടയാക്കരുത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഇത് കേട്ട ദൈവം പറഞ്ഞത്രേ, സാധ്യമല്ല. അതുമാത്രം സാധ്യമല്ല, എന്തേ? ദൈവത്തിന്റെ മറുപടി വ്യക്തമായിരുന്നു. നീ ജീവിക്കുന്ന ജീവിതത്തിൽ ചില ചില തെറ്റുകൾ നിനക്ക് സംഭവിക്കുമ്പോഴാണ് നീ എന്നോട് മാപ്പപേക്ഷിക്കുന്നത്. ആ അപേക്ഷിക്കലിലൂടെ നിന്നിലെ വിനയവും എളിമയും വർദ്ധിക്കുകയാണ്. എന്നു മാത്രവുമല്ല, ഞാൻ നിനക്ക് മാപ്പ് നൽകുന്നതോടെ മാപ്പ് എന്ന് പറയുന്ന ഒരു വലിയ പ്രകൃതിയുടെ പാഠം, ദൈവികമായ പാഠം നീ പഠിക്കുകയാണ്. ഞാൻ പുറത്തു തരുന്ന അതേ വികാരം നീ നിന്റെ സഹജീവികളോടും പ്രകടിപ്പിക്കുന്നത് എൻ്റെ ഈ പ്രവൃത്തിയിലൂടെ പഠിക്കുന്നതിലൂടെ ആവണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് നിന്റെ ആ ആവശ്യം തരാനാകില്ല എന്ന് ദൈവം തീർത്തു പറഞ്ഞത്രേ. അവിടെ ഒരു വലിയ ഗുണപാഠമുണ്ട്. നാം എപ്പോഴും പറയാറുള്ളതാണ്, ആരുടെയും സഹായം സ്വീകരിക്കേണ്ടി വരരുതേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ജീവിതത്തിൽ പലരുടെയും സഹായങ്ങളും പിന്തുണയും സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ആവശ്യമാണെന്നും നമ്മുടെ പിന്തുണ മറ്റു പലർക്കും അനിവാര്യമാണെന്നും ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് മനുഷ്യനായി ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുക, മറ്റ് സഹജീവികൾക്ക് മാപ്പ് കൊടുക്കുക, അതിൽ നന്മയുണ്ട്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

ഇവരുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

പിന്നുച്ച ഒരു പച്ച കണകെട്ടി, ഏഴാക്കി ചിന്തി തോരൊറ്റാലും കെട്ടി.

തിന്നുച്ചേ ഒരു പച്ച കണകിട്ടി ഏഴാക്കി ചിന്തി തോരൊറ്റാലൂ.

0: ഒന്നാമത്തെ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, KRDA കോംപ്ലക്സ്, KS പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 2643691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.